രാജതമോമിഗിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശര.

സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷിൻ സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തന തവത്സല സർ

ശ്രീവേങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ രേഖാമയധ്വജ സുധാകലശാത ഭദ്രവജ്രാംബുശാംബുരുഹകൽപക ശംഖചക്രൈഃ ഭവ്യൈരലംകൃത തലൗ പരതത്വചിഹ്നൈഃ ശ്രീവേങ്കടേശ ചരണൌ

വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായമാനോ പ്രാപ്തോ പരസ്പര തുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരക ദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമവദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരക ദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമവദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

ശ്രീവത്സ ചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 9 ഞായറാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 24 മകീരം നക്ഷത്രം. റാൾഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. വഴി തെളിച്ചു വെച്ച ഇടങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കാതിരിക്കുക, പകരം വഴികളില്ലാത്ത ഇടങ്ങളിലേക്ക് പോവുക. അവിടെ നിങ്ങളുടെ പാദമുദ്രകൾ ബാക്കി വയ്ക്കുക. മറ്റുള്ളവർ നടന്ന അതേ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് പുതുതായി ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. പരാജയപ്പെടുമോ എന്ന പേടി മാറ്റിവെച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്ന വഴിയിലൂടെ ഒന്ന് നടന്നു നോക്കൂ. ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആ മേഖലയിൽ പുതിയൊരു ചരിത്രം കുറിക്കാൻ പോകുന്നത്. നിങ്ങളുടെ തനിമയോടെ സ്വന്തം വഴിയിലൂടെ ധൈര്യമായി മുന്നേറുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം അരുണോദയത്തിലൂടെ. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ 24-ാമത്തെ പുലരിയിലേക്ക് ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. ഈ പരിപാടിയിലൂടെ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞത് മരണത്തോടെ ശത്രുത അവസാനിക്കണമെന്ന വലിയ ദർശനത്തെ കുറിച്ചായിരുന്നു. ഇന്ന് ഈ 24-ാം ദിനത്തിൽ നമ്മൾ അറിയുന്നത് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഗുരുഭക്തിയെക്കുറിച്ചും മുതിർന്നവരോടുള്ള ആദരവിനെ കുറിച്ചുമാണ്. വിദ്യ പകർന്നു തരുന്ന ഗുരുനാഥന്മാർ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രകാശമാണ് നിറയ്ക്കുന്നത് എന്ന് എഴുത്തച്ഛൻ തന്റെ വരികളിലൂടെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമം മറക്കാതിരിക്കണം. ഈ ഭൂമിയിൽ ഗുരുവിനേക്കാൾ വലിയ ദൈവമില്ല എന്നും ഗുരുവിന്റെ പാദങ്ങളെ വന്ദിക്കുന്നതിലൂടെയും ഈശ്വരനാമം സ്മരിക്കുന്നതിലൂടെയും മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാകൂ എന്നുമാണ് ഈ വരികളുടെ സാരം. അറിവിന്റെ വെളിച്ചം തന്ന് നമ്മളെ നേർവഴിക്ക് നടത്തുന്നവരാണ് ഗുരുനാഥന്മാർ. കേവലം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, ജീവിതത്തിൽ നമ്മെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച മാതാപിതാക്കളും മുതിർന്നവരുമെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. അവരെ ബഹുമാനിക്കാനും അവരുടെ ഉപദേശങ്ങൾ അനുസരിക്കാനും നമ്മൾ തയ്യാറാകണം. അഹങ്കാരം വെടിഞ്ഞ് ഗുരുക്കന്മാരുടെ മുന്നിൽ വിനയത്തോടെ നിൽക്കാൻ പഠിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ന് രാമായണം 24-ാം നാളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച എല്ലാ ഗുരുനാഥന്മാരെയും നന്ദിയോടെ സ്മരിക്കാൻ ഈ ദിവസം നമുക്ക് മാറ്റിവെക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കൂട്ടു.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 9-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഹിരോഷിമ ദുരന്തത്തിന് കൃത്യം 3 ദിവസത്തിന് ശേഷം 1945 ഓഗസ്റ്റ് 9-ന് അമേരിക്കൻ വ്യോമസേന ജപ്പാനിലെ 2-ാമത്തെ നഗരമായ നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന പ്ലൂട്ടോണിയം അണുബോംബ് വർഷിച്ചു. നിമിഷങ്ങൾക്കകം 40,000-ത്തിലധികം മനുഷ്യർ തൽക്ഷണം കൊല്ലപ്പെടുകയും നഗരം പൂർണമായി ചാരമാവുകയും ചെയ്തു. ഈ 2-ാമത്തെ ആണവ ആക്രമണത്തോടെ ജപ്പാൻ പൂർണമായി കീഴടങ്ങാൻ നിർബന്ധിതരായി. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകത്തിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 8-ന് അർദ്ധരാത്രിയിൽ ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടന്നതിന് തൊട്ടു പിന്നാലെ 1942 ഓഗസ്റ്റ് 9-ന് പുലർച്ചെ ബ്രിട്ടീഷ് ഭരണകൂടം ഓപ്പറേഷൻ 0 അവർ വഴി മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങി കോൺഗ്രസിന്റെ എല്ലാ മുൻനിര നേതാക്കളെയും ഒരേ സമയം അറസ്റ്റ് ചെയ്തു. നേതാക്കളില്ലാതായിട്ടും രാജ്യമുടനീളം ജനങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തിന് ആക്കം കൂട്ടിയ ദിവസം കൂടിയാണ് ഇത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായ സിംഗപ്പൂർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത് 1965 ഓഗസ്റ്റ് 9-നാണ്. മലേഷ്യൻ ഫെഡറേഷനിൽ നിന്നും രാഷ്ട്രീയവും വംശീയവുമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സിംഗപ്പൂർ പുറത്താക്കപ്പെടുകയായിരുന്നു. രാജ്യം കടുത്ത പ്രതിസന്ധിയിലായ ഈ ഘട്ടത്തിൽ ലീ കുവാൻ യു എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ കീഴിൽ സിംഗപ്പൂർ കൈവരിച്ച വളർച്ച അത്ഭുതകരമായിരുന്നു. ഓഗസ്റ്റ് 9 സിംഗപ്പൂരിന്റെ ദേശീയ ദിനമായി ആഘോഷിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സായുധ പോരാട്ടം നടത്തിയിരുന്ന വിപ്ലവ സംഘടനയായ HRA നേതൃത്വത്തിൽ ചരിത്ര പ്രസിദ്ധമായ കഗോരി ട്രെയിൻ കൊള്ള നടന്നത് 1925 ഓഗസ്റ്റ് 9-നാണ്. അഷ്ഫാഖുള്ള ഖാൻ, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ വിപ്ലവകാരികൾ ഉത്തർപ്രദേശിലെ കഗോരി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഖജനാവിലേക്ക് പണവുമായി പോയ ട്രെയിൻ തടഞ്ഞു നിർത്തി പണം കവർന്നു. വിപ്ലവ പ്രവർത്തനങ്ങൾക്കുള്ള ആയുധങ്ങൾ വാങ്ങാനായിരുന്നു ഈ നീക്കം. ലോകമെമ്പാടുമുള്ള ആദിവാസി ഗോത്രവർഗജന വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ തനത് സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ലോക ആദിവാസി ദിനമായി ആചരിക്കുന്നു. 1982 UN മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ കീഴിൽ ആദിവാസി ജനവിഭാഗങ്ങളെ കുറിച്ചുള്ള ആദ്യത്തെ യോഗം നടന്നത് ഈ ദിവസമായിരുന്നു. ഇതിന്റെ സ്മരണാർത്ഥം 1994 മുതലാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണം ആരംഭിച്ചത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തന്റെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടും വ്യത്യസ്തമായ കഥാപരിസരങ്ങൾ കൊണ്ടും സമകാലിക മലയാള സാഹിത്യത്തിലും സിനിമയിലും ശക്തമായ കയ്യൊപ്പ് ചാർത്തിയ എഴുത്തുകാരൻ. ഇന്ന് ഓഗസ്റ്റ് 9 മലയാളികളുടെ വായനാ ലോകത്തും വെള്ളിത്തിരയിലും ഒരേപോലെ വിസ്മയങ്ങൾ തീർത്ത പ്രശസ്ത തിരക്കഥാകൃത്തും കഥാകൃത്തുമായ ഉണ്ണിയാറിന്റെ ജന്മദിനം. 1971 ഓഗസ്റ്റ് 9 കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ ജനിച്ച അദ്ദേഹം ലളിതമെന്ന് തോന്നിക്കുന്ന എന്നാൽ ആഴത്തിലുള്ള രാഷ്ട്രീയവും സാമൂഹിക വിമർശനവുമുള്ള രചനകളിലൂടെയാണ് ശ്രദ്ധേയനായത്. അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായിരുന്നു ദുൽഖർ സൽമാൻ നായകനായെത്തിയ ചാർലി എന്ന ചിത്രം. നഗരങ്ങളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും മാറി സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിന്റെ കഥ പറഞ്ഞ ഈ ചിത്രം വലിയ തരംഗമായി മാറുകയും ചെയ്തു. ഈ ചിത്രത്തിന്റെ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഉണ്ണിയാർ തിരക്കഥയൊരുക്കിയ മുന്നറിയിപ്പ് എന്ന ചിത്രം മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ത്രില്ലറുകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ തികച്ചും വ്യത്യസ്തമായ ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കാൻ ഈ ചിത്രത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. കേവലം ചലച്ചിത്ര തിരക്കഥകൾക്കപ്പുറം മലയാള ചെറുകഥാ സാഹിത്യത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന ലീല, കാളിനാടകം, ഒഴിമുറി തുടങ്ങിയ ശ്രദ്ധേയമായ ഒട്ടനവധി കഥകളുടെ സൃഷ്ടാവ് കൂടിയാണ് ഉണ്ണിയാർ. അധികാരത്തോടും വ്യവസ്ഥിതികളോടുമുള്ള വിയോജിപ്പുകൾ തന്റെ കഥാപാത്രങ്ങളിലൂടെ വളരെ സ്വാഭാവികമായി പ്രകടിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ സവിശേഷതയാണ്. തന്റെ തനതായ ഭാവനകൾ കൊണ്ട് മലയാളി പ്രേക്ഷകരെയും വായനക്കാരെയും ചിന്തിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയ എഴുത്തുകാരൻ ഉണ്ണിയാറിന് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

അടുത്ത വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
5: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
4: അപ്പൊ കറണ്ട് ബില്ലിന്
5: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
4: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
5: തീർച്ചയായും.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
7: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
8: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
9: Info@7.
10: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോ സ്ട്രിംഗർമാരുടെയും പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിൽ സ്ഥിരതാമസക്കാരും സ്വന്തമായി പ്രൊഫഷണൽ നിലവാരത്തിലുള്ള ക്യാമറ, അനുബന്ധ ഉപകരണങ്ങൾ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉള്ളവരുമാകണം. PRDയിലോ മാധ്യമ സ്ഥാപനങ്ങളിലോ പ്രവർത്തിച്ചവർക്ക് മുൻഗണന. യോഗ്യതാ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ജൂണിൽ അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷ നൽകണം. വിശദമായ ബയോഡേറ്റയും ക്യാമറ അല്ലെങ്കിൽ വീഡിയോ ഉപകരണങ്ങളുടെ വിവരങ്ങളും ഓഗസ്റ്റ് 11 വൈകിട്ട് 5 ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് ഗുണനിലവാരമുള്ള വെറ്ററിനറി മരുന്നുകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുന്നതിന് പശു ഔഷധി വിക്രയ കേന്ദ്രം ആരംഭിക്കുന്നതിന് അർഹരായ PMKSK കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങളും അപേക്ഷാ നടപടിക്രമങ്ങളും പശു ഔഷധി .dahd.gov.in അടുത്തുള്ള ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസിൽ നിന്നും ലഭിക്കുമെന്ന് മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റിയുടെ സാമ്പത്തിക സഹായത്തോടെ മാധ്യമ ശില്പശാല സംഘടിപ്പിക്കുന്നു. മീഡിയ കപ്പാസിറ്റി സ്ട്രെങ്തനിങ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ എന്ന പേരിൽ നടക്കുന്ന ശില്പശാലയിൽ പ്രിന്റ്, വിഷ്വൽ, ഓൺലൈൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് സെപ്റ്റംബർ 17 മുതൽ 19 വരെ ഉച്ചവരെ റെസിഡൻഷ്യൽ രീതിയിൽ തിരുവനന്തപുരത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രജിസ്ട്രേഷനായുള്ള വിവരങ്ങൾ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. തോളനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc ജോഗ്രഫി കോഴ്സിൽ EWS/ST കാറ്റഗറികളിൽ ഓരോ സീറ്റ് വീതം ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 12 നേരിട്ടോ പ്രതിനിധി അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ കോളേജിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ കോളേജിൽ 1st MA മ്യൂസിക് കോഴ്സിന് ST/EWS സീറ്റുകളിലെ 1 വീതമുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ അപേക്ഷ പൂർത്തീകരിച്ചതിനു ശേഷം 89 43 76 76 84 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. എളുമ്പലശ്ശേരി ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ITയിലെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ വനിതകൾക്കായി സംവരണം ചെയ്ത സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 10 രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകൾ സഹിതം നേരിട്ട് എത്തിച്ചേരണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഷൊർണൂർ IPT ആൻഡ് GPT കോളേജിൽ നിലവിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് ഡിപ്ലോമ റെഗുലർ സ്പോട്ട് അഡ്മിഷൻ ഓഗസ്റ്റ് 11 രാവിലെ 9 മുതൽ 10 വരെ നടക്കും. എല്ലാ വിഭാഗത്തിലുള്ള മുഴുവൻ റാങ്കുകാർക്കും പങ്കെടുക്കാം. റിസർവേഷൻ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഹാജരായില്ല എങ്കിൽ പ്രസ്തുത ഒഴിവുകൾ ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റി അഡ്മിഷൻ നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. വനം വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന്റെ ഭാഗമായി പാലക്കാട് വനം ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ ഓഗസ്റ്റ് 13 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ അദാലത്ത് നടത്തും. പാലക്കാട് വനം ഡിവിഷൻ പരിധിയിലെ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പരാതി സമർപ്പിക്കാം. അർഹമായ നഷ്ടപരിഹാര വിതരണം, ഭൂമിക്ക് നിരാക്ഷേപ സാക്ഷ്യപത്രം അനുവദിക്കുന്നതും അദാലത്തിൽ പരിഗണിക്കും. പൊതുജനങ്ങൾക്ക് നഷ്ടപരിഹാര നടപടിക്രമങ്ങൾ, നിയമബോധവൽക്കരണം സംബന്ധിച്ച് ക്ലാസുകളും എടുക്കും. ഷൊർണൂർ IPT ആൻഡ് GPT കോളേജിൽ നിലവിൽ ഒഴിവുള്ള ഡിപ്ലോമ ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്ക് ഓഗസ്റ്റ് 10 രാവിലെ 9 മുതൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. എല്ലാ വിഭാഗത്തിലും ഉൾപ്പെട്ട മുഴുവൻ റാങ്കുകാർക്കും പങ്കെടുക്കാം. അസാപ് കേരള ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10th class വിജയം, പ്രായപരിധി 18 വയസ്സിന് മുകളിൽ. 5 ദിവസങ്ങളിലായി 30 മണിക്കൂറാണ് കോഴ്സ് ദൈർഘ്യം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 99 97 21 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരള സർക്കാർ ടൂറിസം വകുപ്പിന്റെ അംഗീകാരത്തോടെയും അസാപ് കേരളയുടെ സഹകരണത്തോടെയും സംഘടിപ്പിക്കുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ലെവൽ 4 നിലവാരത്തിലുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കേഷൻ ലഭിക്കും. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സിന്റെ ദൈർഘ്യം 9 മാസം. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 99 21 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് സ്പോർട്സ് ജേഴ്സി വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 14 രാവിലെ 11 വരെ സമർപ്പിക്കാം. ഇൻഫോ @7 ഇതോടെ

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24-6-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979-393.
8: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-926-446.

0: ഒന്നാം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇന്നത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
0: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ ഹൈ.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: അതെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒരു ആഡ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രോഡക്റ്റിന്റെ ആഡ് കണ്ട് ഇത് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം, ഇത് വാങ്ങണം എന്ന് തോന്നി ചില ആളുകളെങ്കിലും അപ്പൊ തന്നെ അത് ഓർഡർ ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിക്കഴിയുമ്പോ, ഷേ, ഇതിനാണോ ഞാൻ ഇത്രയും കാശ് കളഞ്ഞത്? ഇതൊന്നുമില്ലല്ലോ, ഇത് ആ ഫോണില് സ്ക്രീനിൽ കാണുന്ന അത്ര ഭംഗിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇതിന്റെ യൂസും വലുതായിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും ഇല്ലേ? ചിലപ്പോ അത് റിട്ടേൺ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തോന്നുക. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ വെൽക്കം ടു ദി ക്ലബ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്കുള്ള കാര്യമാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്, മൈൻഡ് ഫുൾ സ്പെൻഡിങ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്പെൻഡ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ അല്ലേ, നമ്മൾ മൈൻഡ് ഫുൾ ആയിട്ടാണോ സ്പെൻഡ് ചെയ്യണേ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വരുമ്പോ, ഓർ വെൻ വി സീ സംതിങ് ട്രെൻഡി, നമ്മൾ ഉടനെ ആ സാധനം വാങ്ങും. അതിനാരെയും കുറ്റം പറയാനൊന്നും നമുക്ക് പറ്റില്ല, ബിക്കോസ് ദാറ്റ് ഇസ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡോപമിൻ ഹിറ്റ് ആണ് അല്ലെ. അപ്പൊ കിട്ടുന്ന ഒരു കുഞ്ഞു സന്തോഷം ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് എ ഡ്രഗ്. പക്ഷേ ആ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോ, വേർ ഡസ് ദാറ്റ് ഹാപ്പിനെസ് ഗോ? അത് ആവിയായി പോവല്ലേ. ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ചേസിങ് ദ നെക്സ്റ്റ് ബിഗ് തിങ്. അത് കഴിഞ്ഞു, ഇനി പുതിയത് വരുമ്പോ അതിനു പിന്നാലെ നമ്മൾ പോവും. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ കുറച്ച് ഫിൽട്ടേഴ്സ് വേണം. സോഷ്യൽ മീഡിയയിലും TVയിലും ഒക്കെ നമ്മൾ കാണുന്ന ഈ പരസ്യങ്ങളുടെ ഒരു മലവെള്ള പാച്ചിലുണ്ട്, അത് നമ്മളെ വല്ലാതെ ടെംപ്റ്റ് ചെയ്യും. ഇതും കൂടെ ഉണ്ടെങ്കിൽ നീ സെറ്റാണ് എന്ന് ഓരോ കാര്യവും, ഓരോ പ്രൊഡക്റ്റും, നമ്മുടെ കൺമുന്നിൽ വരുന്ന, നമ്മുടെ ഫോണിന്റെ സ്ക്രീനിൽ തെളിയുന്ന ഓരോ പ്രൊഡക്റ്റും നമ്മളോട് പറയും. പക്ഷേ സത്യം അതല്ല. നമ്മൾ ഒന്ന് വാങ്ങി സെറ്റായി എന്ന് കരുതുമ്പോഴേക്കും അതിലും വലിയ പുതിയൊരു പ്രൊഡക്റ്റ് വരുമ്പോ, പുതിയൊരു മോഡൽ വരുമ്പോ, നമുക്കത് വേണം എന്നൊരു ചിന്ത വരും. അതൊരു ലൂപ്പാണ്, അതൊരു പ്രലോഭനമാണ്. ആ പ്രലോഭനത്തിൽ വീണ് മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രം കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ചെലവാക്കിയാൽ, അങ്ങനെ ആക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ വെറുതെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. മൈൻഡ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്താണ് ഇത് നിങ്ങൾക്കറിയില്ല. അങ്ങനെ ചെലവാക്കി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്നത് ഒരു വലിയ കടക്കിണിയിലായിരിക്കും. അവിടെ സന്തോഷം ഉണ്ടാവില്ല, ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യണം. ഇന്ന് എഴുത്തോല സംസാരിക്കുന്നത് മൈൻഡ്ഫുൾ സ്പെൻഡിങ്ങിനെ കുറിച്ചാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എല്ലാത്തിനും ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എല്ലാ ട്രെൻഡിനും പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. എന്താണോ നമുക്ക് ശരിക്കും ആവശ്യമുള്ളത് അത് മാത്രം നോക്കിയാൽ മതി, അത് മാത്രം ആവശ്യമെങ്കിലും വാങ്ങിയാൽ മതി. പിന്നെ മൈൻഡ്ഫുൾ സ്പെൻഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു സാധനം വാങ്ങുന്നതിന് മുൻപ് ഇതെനിക്ക് വേണോ അതോ ഞാനിത് വാങ്ങുന്നത് മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം, എന്നിട്ട് വേണം വാങ്ങാൻ. അതാണ് ശരിക്കും ദ കോർ കോൺസെപ്റ്റ് ഓഫ് മൈൻഡ്ഫുൾ സ്പെൻഡിങ്. പിന്നെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, പുറത്തുള്ള സാധനങ്ങളിലല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള സമാധാനമല്ലേ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം? അവിടെയല്ലേ ശരിക്കും റിയൽ ആയിട്ടുള്ള വൈബ് ഇരിക്കുന്നത്? അപ്പൊ എങ്ങനെയാ നമ്മൾ വെറുതെ ഈ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാതെ സിമ്പിളായിട്ട് ഹാപ്പി ആയിട്ട് എന്ത് കാര്യമാണോ നമുക്ക് ആവശ്യം, അത്യാവശ്യം, അത് മാത്രം ഫോക്കസ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള പ്രലോഭനങ്ങളോട് നോ പറയുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ശരിക്കും പറഞ്ഞാലേ, ശരിക്കുള്ള സന്തോഷം അതെന്താണ്? ഈ റിയൽ ഹാപ്പിനെസ്. റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഹാവിങ് എ പീസ്ഫുൾ സ്ലീപ്പ്. സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ടെങ്കിൽ, വിതൗട്ട് എനി ഡെറ്റ്, കടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ആൻഡ് ലാഫിംഗ് വിത്ത് യുവർ ലൗഡ് വൺസ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളുമായിട്ട് ഏറ്റവും സന്തോഷത്തോടെ സമാധാനത്തോടെ ചിരിച്ച് കളിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതൊക്കെയാണ് റിയൽ ഹാപ്പിനെസ്. പിന്നെ ഒരു കാര്യം ഓർക്കണം, എവറി ടൈം യു സ്പെൻഡ് മണി യു ആർ സ്പെൻഡിങ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു പണം അല്ലെ, ആ പണം ഉണ്ടാക്കാൻ നിങ്ങൾ ചെലവാക്കിയ മണിക്കൂറുകൾ, അത് നിങ്ങളുടെ ആയുസ് തന്നെയാണ്. സോ ആസ്കിങ് യുവർ സെൽഫ്, ഈ ഒരു കാര്യം ഞാൻ വാങ്ങിക്കണോ, ഈ കാര്യം എൻ്റെ ഒരു 10 മണിക്കൂറത്തെ കഠിനാധ്വാനമാണ്, ഞാൻ ചെയ്ത ജോലിയാണ് അല്ലേ.

അത് വേണോ, അതിന് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കണം നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ. യഥാർത്ഥ രാജാവെന്ന് പറയുന്നതേ ആഗ്രഹങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആളാണ്. ലിമിറ്റ് എവിടെ ചെയ്യണം, എവിടെ കൺട്രോൾ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ്. കയ്യിൽ കാശുണ്ടായിട്ടും എനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ കഴിയുന്നവർക്കാണ് മനക്കരുത്തുള്ളത്. അതാണ് യഥാർത്ഥ ബാസ്. ലക്ഷറി ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ഒരു ടേമിലെ ലക്ഷറി ബ്രാൻഡ് ഒക്കെ നമുക്കറിയാം. എന്താണ് ഈ ലക്ഷറി ഹ്യൂമൻ ബീങ്? അത് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം, അതാണ്, അതൊക്കെയാണ് നിങ്ങളെ ഒരു ലക്ഷറി ഹ്യൂമൻ ബീങ് ആക്കുന്നത്. ബി ദ മാസ്റ്റർ ഓഫ് യുവർ മണി, നോട്ട് ഇറ്റ് സ്ലേവ്. നമ്മൾ നമ്മുടെ പൈസയുടെ ഒരു അടിമയായിട്ട് ഇരിക്കരുത്. നമ്മൾ തീരുമാനിക്കണം എവിടെയൊക്കെ നമ്മുടെ പൈസ ചെലവാക്കണത്, നമ്മുടെ കാശ് എവിടെയൊക്കെ ചെലവാക്കണത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ചെയ്ത ഹാർഡ് വർക്ക് അല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പൈസ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു എമൗണ്ട്. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ നിങ്ങളായിരിക്കണം. നാളെ നമ്മൾ ഓർക്കാൻ പോകുന്നതേ നമ്മൾ വാങ്ങി കൂട്ടിയിട്ടുള്ള ഈ പ്രൊഡക്ട്സിൻ്റെ പേരിലൊന്നും ആയിരിക്കില്ല. നമ്മൾ സ്നേഹിച്ച മനുഷ്യരെക്കുറിച്ചും നമ്മൾ ഉണ്ടാക്കിയ മെമ്മറീസിനെ കുറിച്ചും നമ്മൾ അനുഭവിച്ച നിമിഷങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരിക്കും. സോ മൈൻഡ്ഫുൾ ആയിട്ട് സ്പെൻഡ് ചെയ്യണം. സ്റ്റേ റിയൽ, സ്റ്റേ മൈൻഡ്ഫുൾ ആൻഡ് സ്റ്റേ ലെജൻഡറി. എഴുത്തോല ദാ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി. ഹാവ് എ സൂപ്പർ ഡേ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
2: ലെയ്സും ബിസ്ക്കറ്റും ബ്രെഡും ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സജിൻ സുരേന്ദ്രൻ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്യുന്നു. നമസ്കാരം, ഗസ്റ്റ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു സജിൻ സുരേന്ദ്രൻ. വെൽക്കം. ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സജിൻ സുരേന്ദ്രൻ, അങ്ങനെ വിശേഷിപ്പിച്ചാൽ പ്രശ്നമാവും?
3: ഒരു പ്രശ്നമില്ല, നമ്മുടെ ചാനലിന്റെ പേരും അതുപോലെ തന്നെയാണല്ലോ, വൺ മാൻ ഷോ എന്നുള്ളതാണല്ലോ.
2: അതെ.
3: അപ്പോ ഒറ്റയ്ക്ക് നമ്മളൊരു ഒരു സബ്ജക്ട് മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കൂടെ ഒരുപാട് പേരുണ്ട്.
2: കൂടെ ഒരുപാട് പേര് സപ്പോർട്ട്. ഓക്കെ, ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ, ഈ ഒരു കോണ്ടന്റ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പല കോണ്ടന്റ് കുപ്രസിദ്ധിയിലൂടെ വളർന്നു വന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരും ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതൊരു ഡിഫറെന്റ് വേ ആയിരുന്നു അല്ലേ? കാര്യം നമുക്കറിയാം, ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ പ്രശ്നങ്ങൾ ഒരുപാട് വരും, ഒരുപാട് കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് അറിഞ്ഞിട്ടും ഇത് തുടങ്ങാനുള്ളൊരു പ്രചോദനം, അതായത് ഈ വൻകിട ബ്രാൻഡുകളെയൊക്കെ അവരുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ ഇഴകീറി പരിശോധിച്ച് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ വെട്ടി തുറന്ന് പറയാനായിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു?
3: എൻ്റെ ലൈഫ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് പ്രോസസ്ഡ് പാക്കേജ് ഫുഡുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് പിന്നീട് എൻ്റെ വരും കാലങ്ങളിൽ എനിക്ക് വന്ന എൻ്റെ ശരീരത്തിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കാരണമാണ് നമ്മളത് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ, ഈ പ്രോസസ്ഡ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതലാണ് നമ്മൾ ഈ ഒരു കോണ്ടന്റ് തയ്യാറാക്കാൻ തുടങ്ങുന്നത്. അത് മറ്റുള്ള, അതായത് നമ്മുടെ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ അത് ശീലിക്കാൻ പാടില്ല, അവരെ നെക്സ്റ്റ് ജനറേഷൻ അത് ശീലിക്കാൻ പാടില്ല, ശീലിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് നമ്മള് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ.
2: ഓക്കെ, തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഒരു വീഡിയോ ഇടുമ്പോ എന്തിനാണ് അന്ന് ആദ്യം ഇഴകീറി പരിശോധിച്ച് തോർക്കുന്നുണ്ടോ?
3: ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നത് ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. ബിസ്ക്കറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തുടങ്ങുന്നത്. കാരണം കുട്ടികൾക്ക് എപ്പോഴും പ്രിയം ബിസ്ക്കറ്റ്സ് ആണല്ലോ.
2: ബിസ്ക്കറ്റ് ആണ്.
3: അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബിസ്ക്കറ്റ് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ബിസ്ക്കറ്റിന്റെ ഓരോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എത്രയൊക്കെയാണ് കൂടുതലുള്ളത്, എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക, എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ്. അപ്പം അതിന് അധികം അത്ര റീച്ച് ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള ഓരോ വീഡിയോസിനും നമുക്ക് റീച്ചുകൾ വന്നു വന്നു തുടങ്ങി. അപ്പൊ പിന്നെ നമുക്കും സപ്പോർട്ട് കൂടുതൽ ഉണ്ടായപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രചോദനമായി. പിന്നീട് അങ്ങനെയാണ് ഓരോ വീഡിയോസും ചെയ്തത്. പിന്നെ കുറെ പേരത് ഏറ്റെടുത്തു. ഈവൻ സെലിബ്രിറ്റീസ് ഒക്കെ അത് സ്റ്റോറി ഇട്ടിട്ടും സ്റ്റാറ്റസ് ഇട്ടിട്ടൊക്കെ വെച്ചപ്പോഴാണ് കുറച്ചും കൂടെ റീച്ച് നമുക്ക്
2: കിട്ടിയത്. ഓക്കെ, ഇപ്പോ ഒരു ശരാശരി മനുഷ്യൻ ബേക്കറിയിലേക്ക് കയറി ചെല്ലുമ്പോ വാങ്ങിക്കുന്നത് ഇപ്പോ ബ്രെഡ്, ബിസ്ക്കറ്റ്, ഇതൊക്കെ നല്ലതാണ്, ബിസ്ക്കറ്റ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നും കഴിക്കാൻ പോലും ബിസ്ക്കറ്റ് കഴിക്കാം, ബ്രെഡ് എന്തായാലും കഴിക്കണം. എന്തിനും ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോ പോലും നമ്മൾ ആദ്യം ബ്രെഡ് വാങ്ങിക്കാം, ബ്രെഡ് നല്ലതാണല്ലോ, ബ്രെഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോ ഒരു മനുഷ്യൻ ബേക്കറിലേക്ക് കയറി ചെല്ലുമ്പോ ഈ ബിസ്ക്കറ്റും ബ്രെഡും ബ്രസ്കും ഒക്കെ വാങ്ങിക്കുമ്പോ എന്ത് കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്?
3: സി, നമ്മള് എപ്പോഴും, ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇതൊന്നും കഴിക്കാതിരിക്കേണ്ട കാര്യമല്ല പറയുന്നത്, ഇതൊന്നും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. ഞാൻ എന്റെ ഒരു വീഡിയോയിലും ഈ പ്രൊഡക്റ്റ് കഴിക്കണമെന്നോ അല്ലെ കഴിക്കരുതെന്നോ ഒഴിവാക്കണമെന്നോ അല്ല പറയുക. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയ കമ്പനി എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്.
2: അത് കഴിക്കുന്നു
3: എന്ത് കഴിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? അതിന്റെ നിറം, പവർ, അതിന്റെ പെർഫോമൻസ്, അതിന്റെ ബ്രാൻഡ് എല്ലാം നോക്കാറില്ലേ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല? അതിന്റെ ഒരു 10% എഫേർട്ട് നമ്മൾ അതിനകത്ത് എടുത്താൽ മതി. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക. എന്താണ് അതിനകത്ത് കൂടുതലുള്ളത്, എന്താണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്, എന്താണ് അതിന്റെ ന്യൂട്രിഷൻ വാല്യൂ പ്രകാരം അതിനകത്ത് എന്താണ് കൂടുതലുള്ളത് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല അതിന്റെ സെർവിങ് സൈസ് എത്രയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ആ ഉണ്ടാക്കിയ കമ്പനി തന്നെ ആ പാക്കേജിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം വളരെ ചെറിയ അക്ഷരത്തിലായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അതൊക്കെ നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് കഴിക്കുകയാണെങ്കിൽ എല്ലാം കഴിക്കാം, ഒരളവിന് കഴിക്കാം. പക്ഷെ ഇന്നത്തെ ജനറേഷൻ ഒരു അളവിൽ കൂടുതലാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ച രീതിയല്ല ഇന്ന് കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് 5 രൂപയിൽ താഴെയായിരിക്കും നമ്മുടെ പോക്കറ്റ് മണി ഉണ്ടാവുക. പക്ഷെ ഇന്ന് എല്ലാവരും 500 above, 1000 above ഒക്കെ പോക്കറ്റ് മണി ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് എത്ര വേണമെങ്കിലും കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കുക തന്നെ വേണ്ടി വരും. അപ്പൊ അത് ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, എത്രയാണ് എഴുതിയിരിക്കുന്നത്, കഴിക്കേണ്ടത് എത്രയാണ്, എല്ലാം ശ്രദ്ധിച്ച് വാങ്ങിക്കുക, കഴിക്കാം.
2: അതാണ് ഇപ്പൊ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി അല്ലേ?
3: യെസ്, ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി.
2: അവര് പറഞ്ഞ അളവിൽ മാത്രം.
3: അതെ, ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആസ് പെർ FSSAന്റെ നിയമപ്രകാരം ഇൻഗ്രീഡിയൻസ് വായിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളതാണ് ആദ്യം മുതൽ ചേർത്ത് വരാം. കാരണം ഏറ്റവും കൂടുതലുള്ളതാണ് ആദ്യം ഉണ്ടാവുക, രണ്ടാമത് അതിൽ കുറവ്, മൂന്നാമത് അതിന് കുറവ്, അങ്ങനെയാണ് ഉണ്ടാവുക. ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഏറ്റവും വളരെ പോയിന്റ്
2: സംതിങ്
3: വരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു 4-5 തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഏതാണ് കൂടുതലുള്ളത്. ഇപ്പൊ ബിസ്ക്കറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഷുഗർ ഉണ്ടാവും ഫസ്റ്റ്, അല്ലെങ്കിൽ റിഫൈൻഡ് മൈദ ഉണ്ടാവും, പിന്നെ പാം ഓയിൽ ആയിരിക്കും ഉണ്ടാവുക, പിന്നെ ഷുഗർ ഉണ്ടാവും അല്ലെങ്കിൽ ലിക്വിഡ് ഗ്ലൂക്കോസ്. ഷുഗറിന്റെ തന്നെ വേറൊരു തരമാണ്, അത് ഡെക്സ്ട്രോസ്, ഇതുപോലുള്ള ഷുഗർ ആയിരിക്കും അഡിക്റ്റീവ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ 4 ഈ പറഞ്ഞ 4 എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ്. അതിന്റെ തന്നെ സെർവിങ് സൈസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2 biscuit കഴിക്കാനേ അവര് പറയുന്നുണ്ടാവുള്ളൂ. 10 biscuit ഉള്ള ഒരു പാക്കറ്റിൽ 5 പേർക്ക് കൺസ്യൂം ചെയ്യേണ്ട പാക്കറ്റാണത്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ച് കഴിക്കുക എന്ന് മാത്രം.
2: വൻകിട ബ്രാൻഡുകൾക്കെതിരെയാണ് മത്സരിച്ചല്ല, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പോരാടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവര് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഇങ്ങനെ തുറന്ന് സോഷ്യൽ മീഡിയയിലൂടെ വെട്ടി തുറന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഭീഷണികളൊക്കെ ഉണ്ടാകും അല്ലേ? ആ ഭീഷണികൾ ഉണ്ടോ, അതെങ്ങനെയാണ് നേരിടുന്നത്?
3: ഭീഷണി സ്വാഭാവികമാണ്, കാരണം നമ്മളെ ഒരു വലിയ കോർപ്പറേറ്റ്സിനെതിരെയും അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്കെതിരെയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എതിരായിട്ടല്ലെങ്കിൽ പോലും അവർക്കത് എതിരാണ് ആ നമ്മളൊരു വിഷയം ചൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പ്രോഡക്റ്റിനെ ഒന്നും ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്നോ ഉള്ള വസ്തുക്കൾ ഇല്ലെന്നോ നമ്മൾ പറയുന്നില്ല. കമ്പനി എന്താണോ ആ പാക്കറ്റിൽ അവര് തന്നെ മെൻഷൻ ചെയ്തിട്ടിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റും ആണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ആകെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ട്രേഡ് മാർക്ക് വയലേഷൻ ആണ്. കാരണം അവരുടെ പേര് അവരുടെ അനുവാദമില്ലാതെ നമ്മളെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളൊരു ട്രേഡ് മാർക്ക് വയലേഷൻ മാത്രമേ അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അപ്പൊ അത് നമുക്ക് നേരിടാം. കാരണം Article 19 ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും പറയാം. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പബ്ലിക്കിനോട് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം Article 19 നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം ആ മൗലികാവകാശത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആരെയും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴും എന്റെ വിശ്വാസം.
2: അങ്ങനെ നോട്ടീസുകളൊക്കെ വന്നിട്ടുണ്ട്, ലീഗൽ നോട്ടീസ്
3: ഉണ്ട്. നിലവിൽ ഒരു 4 legal notices വന്നിട്ടുണ്ട്. 4 വലിയ വലിയ കോർപ്പറേറ്റ്സ് കമ്പനികളുടെയാണ്. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ്സ് അവരായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറെയൊക്കെ 2 കോംപ്രമൈസ് ചെയ്ത്, കാരണം ഈ പേരിന്റെ മാത്രമേ അതിനകത്ത് ഇഷ്യൂസ് വരുന്നുള്ളൂ. കാരണം അവരുടെ പ്രൊഡക്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവര് നിഷേധിച്ചിട്ടില്ല ഏതിലും. അപ്പോ അവർക്ക് അതൊന്നും നിഷേധിക്കാനില്ല, ട്രേഡ് മാർക്ക് വയലേഷൻ മാത്രമേ നിഷേധിക്കാനുള്ളൂ. അപ്പം അത് വലിയ രീതിയിലൊന്നും, കാരണം അത് കൂടുതൽ മുന്നോട്ട് നിയമ നടപടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവർക്കാണ് ദോഷം ചെയ്യുക. അത് അവർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് കൂടുതലൊന്നും മൂവ് ചെയ്യാൻ സാധ്യതയില്ല.
2: ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ സജിൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: സ്റ്റോർ ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ സജിൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്.
2: ഏതെങ്കിലും വീഡിയോ ഒക്കെ അങ്ങനെ റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
3: ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, കമ്പനിക്കാര് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവൻ മെറ്റയിലേക്കൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ട് കമ്പനികൾ ആ വീഡിയോസ് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് മെറ്റ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരാണെന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കും. ട്രേഡ് മാർക്ക് വയലേഷൻ വെച്ചിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാം. അപ്പം അവരാണ് ആ ട്രേഡ് മാർക്കിന്റെ ഓണേഴ്സ്. ഇത് അവരുടെ അനുവാദം ഇല്ലാതെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാം. മെറ്റ സ്വാഭാവികമായും കോർപ്പറേറ്റ്സിനാണ് സപ്പോർട്ട് ചെയ്യുക. സോ അത് അവരെ റിമൂവ് ചെയ്ത് കളയും. നമുക്ക് അതിനകത്തൊന്നും ഒരു സ്ട്രൈക്ക് വരും എനിക്ക് അക്കൗണ്ടിന്, നമുക്ക് അതിന് അപ്പീൽ പോവാം. പക്ഷെ ഒരു 180 days അല്ലെങ്കിൽ 240 days നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അക്കൗണ്ടൊന്നും വലിയ റീച്ച് ഉണ്ടാവില്ല, വീഡിയോസ് ഒന്നും അധികം ആളുകളിലേക്ക് എത്തില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അപ്പീല് എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗം കൂടെ അവർ കേൾക്കണല്ലോ എന്താണെന്നുള്ളത്.
2: തീർച്ചയായും.
3: അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ശേഷം അത് റിക്കവർ ചെയ്ത് കിട്ടാറുണ്ട്.
2: നമ്മളിപ്പോ ഹെൽത്തി എന്ന് വിചാരിച്ച് കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാം, മുതിർന്നവർക്ക് കഴിക്കാം, എല്ലാ പ്രായക്കാരും കഴിക്കാം, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം, ഇല്ലാത്തവർക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽത്തി എന്ന് നമ്മൾ കഴിക്കുന്ന, ഹെൽത്തി എന്ന് വിചാരിച്ച് കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്?
3: എസ്പെഷ്യലി ബിസ്ക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ മുത്തച്ഛന്മാരോ മുത്തശ്ശിമാരൊക്കെ നമ്മുടെ അടുത്ത് അവരുടെ മക്കളുടെ അടുത്ത് പറയണ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ആരോറൂട്ട് ബിസ്ക്കറ്റ് കുട്ടികൾക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ നല്ലതാണ്, മറ്റുള്ള ബിസ്ക്കറ്റ് പോലെയല്ല, ആരോറൂട്ട് ബിസ്ക്കറ്റ് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാൻ പറയുന്നത്. ആക്ച്വലി ആരോറൂട്ട് എന്ന് പറയുന്നത് നല്ലതാണ്, എന്ന് പറയുന്നത് പൂവപ്പൊടി നല്ലതാണ്. പക്ഷെ ഈ ആരോറൂട്ട് ബിസ്ക്കറ്റിൽ ആരോറൂട്ടിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 0.5% ആണ്. സോ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് മൈദയാണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ കാണാൻ പറ്റും, ഏറ്റവും അവസാനമായിരിക്കും അതിനകത്ത് ഈ ആരോറൂട്ടിന്റെ പെർസെന്റേജ് ഉണ്ടാവുക. സോ അതില് ആരോറൂട്ട് എന്ന് പറയുന്നത് അതിനകത്ത് വേറൊരു ക്ലോസും കൂടെ അവർ ആ പാക്കേജിൽ വെക്കും. ഈ ആരോറൂട്ട് എന്ന് പറയുന്നത് ഒരു ട്രേഡ് മാർക്കിന്റെ പേര് മാത്രമാണ്, ഇത് നേച്ചറുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് എല്ലാ ബിസ്ക്കറ്റിന്റെ ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റിന്റെ പാക്കറ്റിലും ഈ ഒരു ക്ലോസ് ഉണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല,
2: നമ്മൾ ആരോറൂട്ട് മാത്രമേ ശ്രദ്ധിക്കൂ,
3: നമ്മൾ ആരോറൂട്ട് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. നമ്മൾ എപ്പോഴും ആരോറൂട്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ കുവയുടെ ചിന്തയായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. പക്ഷെ അത് ആ ട്രേഡ് മാർക്കാണ്. ആക്ച്വലി ട്രേഡ് മാർക്ക് എടുത്തു വെച്ചൊരു പേര് മാത്രമാണ്, ഇത് നാച്ചുറായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന്. അത് ഈവൻ നമുക്ക് ഈ ബിസ്ക്കറ്റ് ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റ് ഞാനൊരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. ഇത് ആരോറൂട്ടിന്റെ മാത്രമല്ല, കുറെ കെച്ചപ്സിലുണ്ടാവും, ടൊമാറ്റോ ബേസ് ചെയ്തിട്ടുള്ള കുറെ പ്രോഡക്ട്സുകളിലുണ്ടാവും. അതുപോലെ ഈ ഹെൽത്തി എന്ന് തോന്നിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിലും ഈ സാധനം ഒരു ക്ലോസ് കമ്പനി എന്തായാലും വെക്കും. കാരണം ഇത് അതിനകത്ത് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, ആ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഇവർ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ശരിക്കും അത് തെറ്റാണ്, മിസ്ബ്രാൻഡിങ് അല്ലെങ്കിൽ മിസ്ലീഡിങ് ആണ് ശരിക്കും ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് FSSAI കുറെ ബ്രാൻഡുകൾക്ക് ഈ ഇതുപോലുള്ള മിസ്ലീഡിങ് ബ്രാൻഡിങ്ങും ഇതിനൊക്കെ ആക്ഷൻ എടുത്തിട്ടുണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 15 ബ്രാൻഡുകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇനിയും വരും എന്ന് തോന്നുന്നു. ഞാൻ പേഴ്സണലായിട്ട് കുറെ പരാതികൾ ബിസ്ക്കറ്റ് മാത്രല്ല, ബിസ്ക്കറ്റ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അതേപോലെ സീറോ മൈദ ക്ലെയിം നോക്കിയിട്ടുണ്ടാവും. അപ്പം അതില് മൈദ ഉണ്ടാവും, സീറോ മൈദ എന്ന് പറയുന്ന ഒരു ട്രേഡ് മാർക്ക് പേരായിരിക്കും.
2: ഓ,
3: സീറോ മൈദ എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് എടുത്തൊരു പേരാണ്, അതിനർത്ഥമില്ല എന്നർത്ഥം. അതുപോലെയാണ് ഒരുപാട് പ്രൊഡക്റ്റുകളിൽ ഈ ബ്രാൻഡ് നെയിംസ് കൊണ്ടുവരുന്നത്. ഇപ്പോ ഫ്രഷ് ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു കെച്ചപ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്രഷ് ടൊമാറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ അത് യെസ് ഫ്രഷ് ടൊമാറ്റോ ആണ്, ഫ്രഷ് ടൊമാറ്റോ എന്ന് എടുത്ത കെച്ചപ്പാണ് എന്നാണ് വിചാരിക്കുക. ആക്ച്വലി ഫ്രഷ് ടൊമാറ്റോ എന്ന് പറയുന്നത് ഒരു കമ്പനി ട്രേഡ് മാർക്ക് എടുത്തു വെച്ച പേരാണ്, ഫ്രഷ് ടൊമാറ്റോ എന്നുള്ളത്. അപ്പം അത് അവർക്ക് ട്രേഡ് മാർക്കിന്റെ പേരിൽ അവർക്ക് യൂസ് ചെയ്യാം. ആ പാക്കേജിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ടാവും ഈ പേര് നാച്ചുറായിട്ട് യാതൊരു ബന്ധമില്ല, ഇതൊരു ട്രേഡ് മാർക്ക് പേര് മാത്രമാണെന്ന് അവർ അതിനകത്ത് ഉണ്ടാവും. സോ നമുക്ക് ലേബിളുകൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്താണ്, എന്ത് ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് എന്താണ്, റിയൽ ആണോ അതോ ഈ പറയുന്ന ട്രേഡ് മാർക്കിന്റെ പേരാണോ എന്താണെന്നുള്ളത് നമുക്ക് ലേബിളുകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
2: ജനങ്ങളെ മണ്ടന്മാരാക്കുകയല്ലേ ഈ കമ്പനികളൊക്കെ ഈ ഒരു പേര് വെച്ചിട്ട്?
3: അതെ, അത് അതാണ് ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നിയമം കർശനമല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ഇവര് കമ്പനീസ് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓരോ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല? ഈവൻ നോർവേ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ഈ ഇതുപോലെ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്ന പരസ്യങ്ങളൊന്നും അവർക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല. ഓരോ രാജ്യങ്ങളിൽ കുട്ടികളെ വെച്ചിട്ട് പരസ്യം ചെയ്യാൻ പാടില്ല എന്ന് തന്നെ നിയമമുണ്ട്. അപ്പൊ ഈ കമ്പനികളൊന്നും അവിടെ ഇതൊന്നും ചെയ്യില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് അതിന്റെ നിയമം അത്രയധികം കർശനമായത് കൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിയമം കർശനമല്ല. ആ നിയമം ഇവിടെ കർശനമാകാത്തിടത്തോളം കാലം കമ്പനികൾ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളതിന് അടിമപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. 2015 ഡൽഹി ഹൈക്കോടതി മാഗി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെ ബാൻ ചെയ്താണ്. അവര് തിരിച്ചു വിളിച്ചു സോഡിയം കണ്ടന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉപ്പ് അല്ലെങ്കിൽ സോഡിയം എല്ലാം അളവിൽ കൂടുതൽ അതിനകത്ത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവര് കോടതി റെസ്ട്രിക്ട് ചെയ്തത്. മാർക്കറ്റിൽ നിന്ന് എല്ലാം തിരിച്ചു വിളിച്ചു. അവസാനം അവര് മാഗി എന്ന് പറയുന്ന കമ്പനി കോടതിയിൽ അവര് ക്ലെയിം ചെയ്തു, അവരത് സോഡിയം കുറയ്ക്കാമെന്ന് ക്ലെയിം ചെയ്തു. കോടതി വിധിച്ചു അവർക്ക് 20 ലക്ഷം രൂപ ഫൈൻ വിധിച്ചു.
2: 20 ലക്ഷം രൂപ
3: ഫൈൻ വിധിച്ച് ആ ഫൈന് കെട്ടിവെച്ച് അവർ വീണ്ടും മാർക്കറ്റിലോട്ട് വന്നു. ഇന്നും ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ബ്രാൻഡാണ് ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ മാഗി. അവര് അവരുടെ ഒരു വർഷത്തെ ഇന്ത്യയിലെ ഇൻകം എന്ന് പറയുന്നത് 1200 crore പ്ലസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 20 ലക്ഷം എന്ന് പറയുന്നത് ചായക്കാശാണ്,
2: 20 രൂപ പോലെയാണ്.
3: അപ്പൊ അത് കെട്ടിവെച്ച് ഒരു പ്രോഡക്റ്റ് അവർക്ക് മാർക്കറ്റിലോട്ട് ഇറക്കാമെങ്കിൽ, ഇത് നിങ്ങൾ നോക്കൂ, ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നിയമം, ഈ ഒരു ബാൻ വേറെ ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിൽ അവനവിടെ ആ പ്രോഡക്റ്റ് അവിടെ ഇറക്കാൻ പറ്റില്ല, പിന്നീട് ഇറക്കാൻ പറ്റില്ല. സോ ആ നിയമം ഇവിടെ കർശനമാകത്തിടത്തോളം കാലം നമ്മൾ സർവൈവ് ചെയ്യുന്ന വേണ്ടി വരും. അവിടെ നമ്മളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണ് ബോധവൽക്കരിക്കപ്പെടേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത്. കമ്പനികൾ ഒരിക്കലും തിരുത്തില്ല.
2: ഓക്കെ, ഇപ്പോ ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോ കടയിലേക്ക് കയറുമ്പോ ബിസ്ക്കറ്റ്, ബ്രെഡ്, ബണ്ണ് ഇതൊക്കെയാണല്ലോ കൂടുതലും ആളുകൾ വാങ്ങിക്കുക. ശരിക്കും ഇതിൽ എന്താണ് ഉള്ളത്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവരുടെ മക്കൾക്കും അവർക്കും ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളൊക്കെ എന്തായിരിക്കും?
3: ഈവൻ എല്ലാ പ്രോഡക്റ്റിലും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഈ മൈദ, പാം ഓയിൽ, ഷുഗർ. ഷുഗർ തന്നെ നമുക്ക് ഒരുപാട് പേരുകളിലുണ്ട്. ഇപ്പോ ഡെക്സ്ട്രോസ് എന്ന് പറയുന്ന ലിക്വിഡ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സിറപ്പ്, കോൺ സിറപ്പ് എന്ന് പറയുന്ന ഒരുപാട് പേരുകളുണ്ട്. എനിക്കൊന്നും 293 പേരോളം ഉണ്ട് ഷുഗർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്, ഒരു ഒരു ഇൻഗ്രീഡിയന്റിന്. സോ അത് പല പേരുകളിലാക്കിയിട്ടായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോ നമ്മൾ ചിലപ്പോൾ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ് കഴിക്കുന്നത് അതിനകത്ത് മറ്റൊരു രീതിയിൽ ഷുഗർ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്ത്, ഇപ്പൊ മൈദ എന്ന് പറയുന്ന സാധനം വലിയ അപകടകരമായിട്ടുള്ള ഒന്നല്ല, പക്ഷെ അതിനകത്ത് ന്യൂട്രീഷൻ വാല്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഷുഗറും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, പാം ഓയിലും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ ഇന്ത്യയിലെ ICMR WHO എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ പാം ഓയിലും ഷുഗറും ഓവറായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ്, ടൈപ്പ് ടു ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത വളരെയധികം കൂടുതൽ, ഒബീസിറ്റി വളരെയധികം കൂടുതൽ. നിങ്ങൾ നോക്കി അറിയാം, കഴിഞ്ഞ 25 വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഒബീസിറ്റി നമ്മുടെ രാജ്യത്താണുള്ളത്. ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്,
2: കേരളം ഉൾപ്പെടെ.
3: സോ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോസസ്ഡ് ഫുഡുകൾ അത്രയധികം നമ്മൾ കൺസ്യൂം ചെയ്തതുകൊണ്ടാണ്. പണ്ട് കാലത്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുനിൽ ബ്രോന്റെ കുട്ടിക്കാലത്ത് ഇത്രയധികം തടികളുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ, നിങ്ങളുടെ പാരന്റിന്റെ അടുത്ത് ചോദിച്ചാലും അറിയാം, ഈ തടിയുള്ള ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. സോ ഇനി ഇത് കൂടുതലാവും, ഒബിസിറ്റി വളരെയധികം കൂടുതലാവും, കുട്ടികളെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു, കൂടുതൽ അസുഖങ്ങളിലേക്ക് വരും. ഈവൻ ഞാൻ ഒരു 1.5 വർഷം മുമ്പ് ഞാനൊരു ഇതുപോലൊരു പോഡ്കാസ്റ്റ്, മറ്റൊരു പോഡ്കാസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരിടാൻ പോകുന്ന അടുത്തൊരു വിപത്ത് എന്ന് പറയുന്നത് ടീനേജിൽ നമുക്ക് Type 2 diabetes നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസെന്റ്ലി സ്റ്റഡി അത് പ്രൂവ് ചെയ്തു, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ Type 2 diabetes ഏറ്റവും കൂടുതൽ, അത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണെന്ന് റീസെന്റ് സ്റ്റഡീസ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്.
2: ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരിക കുട്ടി?
3: തീർച്ചയായും. ആ കുട്ടിയുടെ 15-ാമത്തെ വയസ്സ് മുതൽ ആ കുട്ടി ഡയബറ്റീസിന് മെഡിസിൻ എടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം, ആ കുട്ടിക്ക് എത്ര ആയുസ് ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ചോക്ക് നിങ്ങൾ. ആ കുട്ടിയുടെ 50 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി എത്ര മെഡിസിൻ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും.
2: വല്ലാത്തൊരു അവസ്ഥയാണല്ലോ.
3: അതെ, ഇനി ഇതൊന്നുമല്ല, നമ്മൾ ഈ കാണുന്നതല്ല, ഇനിയിപ്പോ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ജനറേഷൻ എന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ മുന്നിൽ ചോദിച്ചതിനുമായി നിൽക്കുന്ന ഒരു ഒരു എന്താ പറയാ, അത്രയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
2: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: റൂം ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു.
1: ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ സജിൻ സുരേന്ദ്ര.
2: ഇപ്പോ പാക്കറ്റുകളിലൊക്കെ കാണുന്നൊരു കാര്യമാണ്, അത് കാണുമ്പോ തന്നെ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കും. നോ ആഡഡ് ഷുഗർ, ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ലെറ്ററിൽ തന്നെ വലിയൊരു ക്യാപ്ഷനൊക്കെ കാണും. ശരിക്കും ഈ ഷുഗർ ഫ്രീ എന്ന് പറയുന്നത് ഷുഗർ ഇല്ലാത്തതാണോ, അത് ഷുഗറിനേക്കാൾ മാരകമായിട്ടുള്ള എന്തെങ്കിലും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ?
3: ഇത് ക്ലെയിമുകൾ നമുക്കിപ്പോഴും അത് FSSI ക്ലെയിം കറക്റ്റ് ആക്കിയിട്ടില്ല. റീസെന്റ്ലി അതിനെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ സുപ്രീം കോടതിയിലും എത്തി നിൽക്കുന്ന ഒരു വിഷയമാണിത്, ഈ സീറോ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ നോ ആഡഡ് ഷുഗർ ഒക്കെ ക്ലെയിം ചെയ്യുന്നത്. അതിനകത്ത് റിഫൈൻഡ് ഷുഗർ ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോഡക്റ്റിൽ മെൻഷൻ ചെയ്യാം, ആ കവറിൽ മെൻഷൻ ചെയ്യാം, നോ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ സീറോ ആഡഡ് ഷുഗർ എന്നൊക്കെ മെൻഷൻ ചെയ്യാം. പക്ഷേ ഈ ഷുഗറിന് പകരം മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതിനകത്ത് ഉണ്ടാവും. അത് ആ സ്വീറ്റ്നസ് അതിനകത്ത് ഉണ്ടെങ്കിലും സീറോ ഷുഗർ ക്ലെയിം ചെയ്യാൻ പറ്റും.
2: ഓക്കെ,
3: ഇപ്പോൾ ഡയറ്റ് സോഡ അല്ലെങ്കിൽ ഡയറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളിലൊക്കെ ഷുഗർ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ടാവും. നിങ്ങളത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രോഡക്റ്റും, സീറോ ഷുഗർ ക്ലെയിം ചെയ്യുന്ന എല്ലാത്തിലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ടാവും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും പേരിലായിരിക്കാം, അല്ലെങ്കിൽ മാൽട്ടോഡെക്സിൻ എന്ന് പറയുന്ന ഒരു ബൾക്കിംഗ് ഏജന്റ് ഉണ്ട്, ഇൻഗ്രീഡിയന്റ്. അത് കോൺ സ്റ്റാർച്ചിൽ നിന്നും എടുക്കുന്ന ഒരു ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മാൽട്ടോഡെക്സ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ ബേബി ഫുഡിൽ പോലും ആ പ്രോഡക്റ്റ് ഉണ്ട്, കാരണം ബേബി ഫുഡിലും ഈ പറയുന്ന സീറോ ഷുഗർ ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ മാൽട്ടോഡെക്സിൻ ഉണ്ടെങ്കിൽ അവർക്ക് സീറോ ഷുഗർ ക്ലെയിം ചെയ്യാം, ഷുഗർ വേണമെന്നില്ല. മാൽട്ടോഡെക്സിൻ ഒരു സ്വീറ്റ് പോലത്തെ നമുക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അത് അതിനകത്ത് ഉണ്ടാവാം. അപ്പൊ അത് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ സീറോ ഷുഗർ ഒരിക്കലും കണ്ണും അടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല, ആ നോ ആഡഡ് ഷുഗർ ഒന്നും. അപ്പൊ അതിന് പകരം അതിനകത്ത് വേറെ ഏതെങ്കിലും സ്വീറ്റ്നസ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്.
2: അതുപോലെ തന്നെ ഈ ചിറകുകൾ നൽകുന്ന ചില കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ആ എനർജി ഡ്രിങ്ക്സ് ഇല്ലാതെ ഇപ്പോ കൊച്ചുകുട്ടികൾ വരെ അതിന് അഡിക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം കുഴിമന്തി ഒക്കെ വളരെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിനോടൊപ്പം ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് ഇല്ലെങ്കിൽ, എനർജി ഡ്രിങ്ക്സ് ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം പോലെയാണ്. ഇത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് അപകടകരമാണ്, അതെന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്?
3: ഇത് ഞാൻ പറയുന്നതിനേക്കാളും ഒരു 2-3 ദിവസം മുമ്പില് കർണാടകയില് ഒരു പയ്യൻ എനർജി ഡ്രിങ്ക് കുടിച്ച് മരിച്ചിട്ടുണ്ട്, കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഈ എനർജി ഡ്രിങ്കില് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് ആ പ്രൊഡക്റ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് കഫൈൻ വളരെയധികം കൂടുതലാണ്, ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് എല്ലാ എനർജി ഡ്രിങ്കിലും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിയന്ത്രണം ഇവിടെ കൊണ്ടുവരിക തന്നെ വേണം, ഇല്ലെങ്കിൽ കുട്ടികൾ കുടിക്കാൻ പാടില്ല എന്ന് അത് ഉണ്ടാക്കിയ കമ്പനി തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് വീണ്ടും നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഈ ഒരു വിഷയമായിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം കേസ് ഫയൽ ചെയ്താൽ പോലും അവർ പറയും നമ്മൾ വളരെ വ്യക്തമായ ആ പാക്കേജിൽ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ല എന്ന്. സുഖമായിട്ട് ഇറങ്ങി വരും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ എനർജി ഡ്രിങ്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല, അത് നമ്മുടെ കിഡ്നി എഫക്ട് ചെയ്യും. ആൽക്കഹോളിനേക്കാളും ഡേഞ്ചറാണ് എനർജി ഡ്രിങ്ക്. റീസെന്റ് സ്റ്റഡി തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, 3 ദിവസം മുമ്പത്തെ കേസാണ് ഞാൻ പറയുന്നത്. ഒരു 18-19 വയസ്സായ ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്, കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചിട്ടുണ്ട്. സോ ആ ഈ എനർജി ഡ്രിങ്ക് സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടാണ് അത് മരിച്ചത്. റീസെന്റ് ഒരു 2 വർഷം മുമ്പ് കേരളത്തിലും ഒരു കുട്ടി, ഇതേപോലെ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടി, ഇതേപോലെ എനർജി ഡ്രിങ്ക് കൂടുതൽ കഴിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചിട്ടുണ്ട്. സോ അത് പ്രശ്നം തന്നെയാണ്.
2: ഓക്കെ, അപ്പോ ഇതിപ്പോ എല്ലാവർക്കും അറിയാം പ്രശ്നമാണ്, ഇപ്പൊ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തേക്കാളും വിദ്യാഭ്യാസം വിവരമൊക്കെ കൂടുതലുള്ള ഒരു സമൂഹമാണ്. എന്നിട്ടും നമ്മൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടിക്കുന്നുണ്ടെങ്കിൽ, അത് എനിക്ക് തോന്നുന്നു ഈ പ്രമോഷൻ അവർ കൊടുക്കുന്ന പരസ്യങ്ങൾ കണ്ടിട്ടല്ലേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ അത്രയും അഡിക്റ്റ് ആയിട്ട് മാറുന്നത് ജനങ്ങൾ? വേറൊന്നും കിട്ടാത്തത് കൊണ്ടാണോ?
3: അല്ല, അത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മുടെ ചിന്തയിൽ ആദ്യം വരുന്നത് അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. അഡ്വർടൈസ്മെന്റ് ആണ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അഡ്വർടൈസ്മെന്റുകൾ പൊതുവെ നമ്മളെ 2-3 കാര്യങ്ങളിലാണ് നമ്മളെ പ്രേരിപ്പിക്കുക. ഒന്ന്, നമുക്ക് പ്രലോഭിപ്പിക്കും നമ്മളെ, അതായത് ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരെണ്ണം ഫ്രീ, എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കും. ആ പ്രലോഭനങ്ങളിൽ നമ്മൾ അഡിക്റ്റായി വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഇത്ര മാത്രമാണ്, നിങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കാം. അപ്പൊ നമ്മൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി വാങ്ങിക്കാം. അതിൽ അഡിക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളെ കഴിപ്പിക്കുന്ന എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവാം. പിന്നെ നമുക്ക് ഈ പറയുന്ന ഓഫേഴ്സ് ഒക്കെ കൂടുതൽ കാണിച്ചിട്ടാണ് നമ്മളെ ഓരോ പ്രൊഡക്റ്റും വാങ്ങിപ്പിക്കുന്നത്. സോ ഞാൻ എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു അഡ്വർടൈസ്മെന്റും കണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റും വാങ്ങിക്കരുത്. അതിനകത്ത് എന്താണോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പാടുള്ളൂ. അഡ്വർടൈസ്മെന്റ് കണ്ട് ഒരിക്കലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും അഡ്വർടൈസ്മെന്റ് ടി വിയിൽ കാണുമ്പോൾ, ടി വിയിലോ പത്രങ്ങളിലോ എല്ലാം കാണുന്ന സമയത്ത് അതിന്റെ താഴെ ഒരു ഒരു ചെറിയൊരു ക്ലോസ് അവർ വെക്കുന്നുണ്ടാവും. ആ ക്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ മാത്രമാണ്, ഇത് നോർമൽ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊരു ക്ലോസ് അവർ
2: വെക്കും.
3: സാങ്കല്പികം മാത്രമാണ്. അപ്പൊ അതാരും ശ്രദ്ധിക്കാറില്ല, പക്ഷെ അതാരും നമ്മൾ ചിന്തിക്കാറുമില്ല. കാരണം ഇതെല്ലാം നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. പരസ്യം കണ്ടു, നമ്മളൊരു പ്രൊഡക്റ്റ് കാണുന്നു, നമ്മൾ പരസ്യം കാണുന്നു, വാങ്ങിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശീലങ്ങളെ നോർമലൈസ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അപ്പൊ കുട്ടികളെയാണ് ഈ പരസ്യങ്ങളിൽ കൂടുതലും കുട്ടികളെ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്നറിയില്ല, ഒരു 70-80% പരസ്യങ്ങളിലും കുട്ടികളെ ഉൾപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളൊരു പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് ഒരിക്കലും വേണ്ടാന്ന് പറയില്ല. അവർക്കൊരു ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് എല്ലാ പരസ്യങ്ങളിലും ഇവർ കുട്ടികളെ ഉൾപ്പെടുത്തുന്നത്. കുട്ടികളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമാണ്. അതുകൊണ്ടാണ് കുട്ടികളെ സ്വാധീനിച്ച് ഓരോ പ്രൊഡക്റ്റും സെയിൽ ചെയ്യുന്നത്. ഇത് കമ്പനികളുടെ മാർക്കറ്റിംഗ് ട്രിക്കാണ്. അതിൽ ശരിക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. പല രാജ്യങ്ങളും ഇപ്പോൾ ഈവൻ യു കെയിൽ പോലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. സ്കൂൾസിൽ ഇതുപോലുള്ള പരസ്യങ്ങൾ പാടില്ല. ഈവൻ എന്തിനാ, ഇന്ത്യയിൽ പോലും ആ നിയമമുണ്ട്, പക്ഷെ ആര് പാലിക്കുന്നു? ഞാൻ പേഴ്സണലായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആരോഗ്യവകുപ്പിനും ശിശുക്ഷേമ കമ്മീഷനും. ഞാൻ പേഴ്സണലായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2020 അന്നത്തെ FSSI CEO ആയിരുന്ന അരുൺ സിംഗാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. എന്താ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ പരിസരങ്ങളിലോ സ്കൂൾ ക്യാൻറ്റീനുകളിലോ ജങ്ക് ഫുഡുകളുടെ പരസ്യമോ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതോ ചെയ്യാൻ പാടില്ല. ഇത് നിയമമാണ്, എഴുതപ്പെട്ട നിയമമാണ്. ഇത് നിയമം നിലവിലുണ്ട്. ജങ്ക് ഫുഡുകൾ ഒരിക്കലും ക്യാൻറ്റീനുകളിൽ വിൽക്കാൻ പാടില്ല, അതിന്റെ പരസ്യങ്ങൾ പാടില്ല. സ്കൂളുകളുടെ 50 മീറ്റർ ചുറ്റളവിലും ഈ കാര്യം നിയമമാണ്. അതായത് സ്കൂളിന്റെ അടുത്തുള്ള കടകളിലോ ഒന്നും ജങ്ക് ഫുഡുകൾ വിൽക്കാൻ പാടില്ല, പരസ്യങ്ങളും പാടില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും സ്കൂളുകളുടെ ക്യാൻറ്റീന്റെ പരസ്യം പെപ്സിഡി
2: ആയിരിക്കും.
3: എല്ലാ സ്കൂളുകളുടെ പരിസരങ്ങളിലും ജങ്ക് ഫുഡുകൾ സുലഭമായിട്ട് വിൽക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ ബ്രാൻഡ് ഉള്ളതുകൊണ്ട് ബ്രാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തതുണ്ട്, മെൻഷൻ ചെയ്യാത്തതുണ്ട്. എന്താണ് അവിടെ വിൽക്കുന്നത് എന്നുള്ളത് ആ കടക്കാർക്ക് പോലും അറിയില്ല.
2: ശരിയാണ്,
3: ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ വിൽക്കുന്നത്. സോ ഇത് ഇതിനെതിരെ ഞാൻ കുറെ പരാതി കൊടുത്ത് ഇതിനെതിരെ അന്വേഷണം കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ അധികം കടകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, കുറെ കടകൾ പൂട്ടിയിട്ടുണ്ട് എന്റെ പരാതിയിലും പുറത്ത്. അപ്പൊ ഇത് ഒരാളുടെ പരാതിയിൽ പുറത്ത് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഞാൻ പരാതി കൊടുത്ത് ചെയ്യിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഇത് ഒരാളുടെ പരാതിയിന്മേൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് റെഗുലർ റൊട്ടീൻ ആയിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു പ്രാവശ്യം ചെയ്യും, പിന്നെ ഇത് പിന്നീട് അങ്ങോട്ട് ചെയ്യില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഇരിക്കുന്നത്. ഇവിടെയാണ് ഈ സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ, ആ നിയമത്തിൽ ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എല്ലാ മാസവും ആരോഗ്യവകുപ്പ്, അത് ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ ഏത് ആരോഗ്യവകുപ്പാണോ, അവിടുന്ന് കൃത്യമായ ഇൻസ്പെക്ഷൻസ് ഈ സ്കൂളുകളിൽ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പല സ്കൂളുകളുടെ ക്യാൻറ്റീനുകളിൽ നിന്ന് FSSI ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ആര് നോക്കുന്നുണ്ട് ഇവിടെ? സോ സിസ്റ്റം കറക്റ്റ് ആവാതെ ഇവിടെ നമ്മൾ ആരും തലകുത്തി നിന്നിട്ടും
2: ഒരു കാര്യമില്ല അല്ലേ? അത് വളരെ ശരിയാണ്.
1: സജിൻ സുരേന്ദ്രൻ ആയിരുന്നു ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ശരിക്കും നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പങ്കുവെക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് റൂമിലല്ല, നെക്സ്റ്റ് വീക്കിലെ ഗസ്റ്റ് റൂമിൽ സജിൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേ ഇരിക്കുക ഹല്യ FM 90.4 കേട്ടുകേട്ടു.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
0: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത്ത.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 2 ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-92-6446.

0: എടാ നിന്നെ കെട്ടണ കാര്യം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടോ.
1: അയ്യോ കുഴപ്പമില്ല.
0: എടാ അപ്പനെ നിന്നെ ഭയങ്കര ഇഷ്ടാ, പിന്നെ നിന്റെ ജോലി സെറ്റ് ആവത്തിന്റെ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ.
1: ചെറുപ്പത്തിൽ മൂപ്പറുടെ കോട്ട കുപ്പിയൊക്കെ എടുത്ത് ബാൽക്കണി നിറഞ്ഞ് പൊട്ടിക്കാറില്ലായിരുന്നു. അതിന്റെ ദേഷ്യം മൂപ്പർക്ക് ഇപ്പോഴും.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കൊണ്ടെടുക്കാൻ സമരം, സ്വിമ്മിംഗ് പൂൾ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ സമരം, അങ്ങനെ കുറെ പൊളിഞ്ഞ സമരങ്ങൾ. നിനക്ക് മതിയായില്ലേ?
1: കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ സമരം ജയിച്ചേനെ. നിങ്ങൾക്കൊക്കെ നോക്കി നല്ല താല്പര്യം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: നമസ്കാരം. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഈ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ മനോഹരമായിരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറില്ലേ. എന്നാൽ പോലും ചിലപ്പോഴെങ്കിലും ദാമ്പത്യം എന്ന് പറയുന്ന ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത സാഹചര്യം വരാറുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നിയമം എന്താണ് പറയുന്ന ഒരു കാര്യം, നിയമം നമ്മളെ സഹായിക്കുന്ന വഴികൾ എന്താണ്, ആ ഒരു കാര്യമാണ് ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായത്തിൽ പ്രിയ ശ്രോതാക്കൾ കേൾക്കാനായി പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ടു ലോ പോയിന്റ്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ഇന്ത്യയിൽ ഓരോ മതവിഭാഗത്തിനും പ്രത്യേക വിവാഹ നിയമങ്ങൾ ഉണ്ടല്ലേ. ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിം വ്യക്തി നിയമമുണ്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നിവ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹ മോചനം, മ്യൂച്വൽ കൺസൺ ഡിവോഴ്സ് ആണ് ഏറ്റവും ലളിതമായിട്ടുള്ളൊരു വഴി. എന്നാൽ ക്രൂരത, അതുപോലെ ഉപേക്ഷിച്ചു പോകൽ തുടങ്ങിയ കാരണങ്ങളാലും ഏകപക്ഷീയമായും വിവാഹ മോചനത്തിന് അപേക്ഷിക്കാറുണ്ട്. ഈ പഴയ ശിക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് പകരം പുതിയ ഭാരതീയ ന്യായ സംഹിത സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാനായി പോകുന്നത്. ദാമ്പത്യ നിയമങ്ങളും സ്ത്രീകളുടെ അവകാശങ്ങളുമാണ് ലോ പോയിന്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം. കൂടുതലായി കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ദാമ്പത്യ നിയമങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങളുടെ കാര്യം പറയുന്ന സമയത്തും ഡിവോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം പറയുന്ന സമയത്തും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ജീവനാംശം. എന്താണ് ഈ ഒരു ജീവനാംശം? അതായത് വിവാഹമോചനത്തിന് ശേഷം ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? ഇവിടെയാണ് ഈ ഒരു ജീവനാംശം അഥവാ മെയിൻ്റനൻസിന്റെ ഈ ഒരു പ്രാധാന്യം വരുന്നത്. പഴയ CRPC 125 പകരം ഇപ്പോൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSS സെക്ഷൻ 144 പ്രകാരമാണ് ജീവനാംശത്തിന്റെ അപേക്ഷ നൽകുന്നത്. അതായത് ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രമല്ല സ്വയം സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത മാതാപിതാക്കൾക്കും മെയിൻ്റനൻസ് ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. ഭർത്താവിന്റെ വരുമാനം, ആസ്തി, ജീവിത നിലവാരം എന്നിവ കണക്കിലെടുത്താണ് കോടതി എപ്പോഴും ഒരു തുക നിശ്ചയിക്കുന്നത്. വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് തന്റെ താൽക്കാലികമായി ലഭിക്കുന്ന ഇന്റീരിയർ മെയിൻ്റനൻസിനും അപേക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനിയും കൂടുതലായി കേൾക്കാനുണ്ട് ലാ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിത്ത് ഖലീഫ 90.4 കേട്ട് കൂട്ടുകൂടാം.

കിലോ പോയിന്റുമായി നിയമവും നിയമവശവുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം ക്രൂരതയും ഭാരതീയ ന്യായ സംഹിതയും കുറിച്ചാണ്. അതായത് ദാമ്പത്യത്തിലെ ക്രൂരത വെറും ശാരീരികം മാത്രമായിട്ട് വരുന്നൊരു കാര്യമല്ല അല്ലേ, അത് മാനസികം കൂടിയാണ്, മെന്റലി നമ്മളെ തളർത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു സെക്ഷനാണ് IPC സെക്ഷൻ 498A എന്ന വകുപ്പ്. ഇപ്പോൾ അത് നോക്കുകയാണെങ്കിൽ BNS സെക്ഷൻ 85 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീയെ ഉപദ്രവിക്കുന്നത്, മാനസികമായി പീഡിപ്പിക്കുന്നത് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. പുതിയ നിയമത്തിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കൂടുതൽ വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീധനം ആവശ്യപ്പെടുന്നത് സ്ത്രീധന നിരോധന നിയമപ്രകാരം ഡൌറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം വലിയ കുറ്റമാണെന്ന് കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പൊ പരാതി നൽകാൻ വൈകുന്നത് കേസിനെ ബാധിക്കില്ലെങ്കിലും കൃത്യസമയത്ത് നിയമസഹായം തേടുന്നത് നീതി വേഗത്തിൽ ലഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഈ ഒരു ദാമ്പത്യത്തിന്റെ ഈ ഒരു കേസ് പറയുന്ന സമയത്ത്, ഡിവോഴ്സ് കേസസ് പറയുന്ന സമയത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് കുട്ടികൾ അല്ലെ, കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ച് കേൾക്കാം നമുക്ക് മനോഹരമായ ഒരു പാട്ടിന് ശേഷം. തുടർന്ന് ലോ പോയിന്റ്.

മടങ്ങിയെത്താം ലോ പോയിന്റിലേക്ക്. ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ ഖലീഫ 90.4-ൽ. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ലോ പോയിന്റിന്റെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന മുൻപായിട്ട് ഇനി പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ചാണ്. അതായത് അച്ഛനും അമ്മയും വേർപിരിയുന്ന സമയത്ത് കുട്ടികൾ ആരുടെ കൂടെ നിൽക്കണം, ഈ ഡിവോഴ്സ് കേസസ് വരുന്ന സമയത്ത് വരുന്ന മറ്റൊരു വലിയൊരു പ്രശ്നം ഇതാണല്ലേ. അപ്പൊ കോടതി ഇവിടെ പരിഗണിക്കുന്നത് അച്ഛന്റെയോ അമ്മയുടെയോ താല്പര്യമല്ല, മറിച്ച് എന്താ, മറിച്ച് കുട്ടിയുടെ ക്ഷേമം, വെൽഫെയർ ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കോടതി ആ ഒരു സമയത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. ഇപ്പൊ കുട്ടിയുടെ പ്രായം

ഉയർത്തുക. അങ്ങനെ ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ സംസാരിച്ച ഒരു കാര്യം എന്തായിരുന്നു? ദാമ്പത്യം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ വരുന്ന കുറെ നിയമങ്ങളുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായത്തിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടു കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ന് പറഞ്ഞ നിയമവും നിയമവശങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ ലോ പോയിന്റിന്റെ ഈ ഒരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോ പോയിന്റുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർജി ആയില്യ സൈനിങ് ഓഫ്. സ്റ്റഡി വിത് അഖിൽ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: It's rhythm of Palakkad.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ, ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-22688. Mobile 9496-000129.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
7: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
6: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
8: പോയ വാരത്തെ പ്രധാന സംഭവ വികാസങ്ങളുമായി ആഴ്ചവട്ടം ആരംഭിക്കുന്നു. ഇന്ന് ആഴ്ചവട്ടത്തിൽ ഒപ്പം ചേരുന്നു ഞാൻ സുമൻ. ആദ്യം ആനുകാലിക വിശേഷങ്ങൾ അറിഞ്ഞാലോ. ശബരിമല ക്ഷേത്ര ആചാരങ്ങളുമായും ഭരണപരമായ കാര്യങ്ങളുമായും ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ നിന്ന് പുറത്തു വന്നത് പോയ വാരമായിരുന്നു. ശബരിമല പുതിയ തന്ത്രിയായി കണ്ഠരര് ബ്രഹ്മദത്തനെ നിയമിക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പൂർണമായ അംഗീകാരം നൽകി. ജസ്റ്റിസ് വി രാജവിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഈ നിയമന ഉത്തരവ് അംഗീകരിച്ചത്. നിലവിലെ തന്ത്രി കണ്ഠരര് രാജീവർ നൽകിയ പ്രത്യേക അപേക്ഷയും താൽപ്പര്യവും പരിഗണിച്ചാണ് അദ്ദേഹത്തിന്റെ മകനായ ബ്രഹ്മദത്തനെ പുതിയ ചുമതല ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന ചിങ്ങം 1 മുതൽ കൃത്യം 1 വർഷത്തെ കാലയളവിലേക്കായിരിക്കും ഈ നിയമനം നിലവിലുണ്ടാവുക. അതിർത്തി കടന്ന് വീണ്ടും ഒരു ജലതർക്കത്തിന്റെ സുപ്രധാന സൂചനകൾ നൽകിക്കൊണ്ട് തമിഴ്നാട് സർക്കാർ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയത് പോയ വാരം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും ഉയർത്തുമെന്നാണ് തമിഴ്നാട് ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി എൻ മരിയ വിൽസൺ സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം കാവേരി നദിയിൽ നിന്ന് തമിഴ്നാട് അർഹതപ്പെട്ട ജലം എല്ലാ നിയമ നടപടികളിലൂടെയും നേടിയെടുക്കുമെന്നും ധനമന്ത്രി ബജറ്റ് അവതരണത്തിനിടെ എടുത്തു പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയർത്താനുള്ള അനുമതി നേരത്തെ തന്നെ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതി തമിഴ്നാടിന് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ കേരളം മുന്നോട്ട് വെച്ച ശക്തമായ സുരക്ഷാ ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ജലനിരപ്പ് 136 അടി എന്നതിൽ പരിമിതപ്പെടുത്തി നിർത്തുകയായിരുന്നു. എന്നാൽ പുതിയ ബജറ്റ് പ്രഖ്യാപനത്തോടെ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നതടക്കമുള്ള പ്രായോഗിക നടപടികളിലേക്ക് തമിഴ്നാട് സർക്കാർ കടന്നേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സംസ്ഥാനത്ത് പോയവാരം പെയ്തിറങ്ങിയ ശക്തമായ മഴയിലും തുടർന്നുണ്ടായ പ്രളയത്തിലും രൂക്ഷമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഴക്കെടുതി നേരിട്ട ജനങ്ങൾക്കായി പ്രത്യേക ദുരിതാശ്വാസ പാക്കേജിന് സംസ്ഥാന മന്ത്രിസഭാ യോഗം പൂർണ്ണമായ അംഗീകാരവും നൽകി. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും കൃഷിനാശത്തിനും വ്യാപാര സ്ഥാപനങ്ങൾ നശിച്ചതിനും സർക്കാർ അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പോയവാരം ഔദ്യോഗികമായി അറിയിച്ചു. ഇത്തവണത്തെ കാലവർഷക്കെടുതിയിൽ ആകെ 26 മരണങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 462 ദുരിതാശ്വാസ ക്യാമ്പുകൾ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. 27,000 ആളുകളാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. കൃഷിമേഖലയിൽ 1,882 ഹെക്ടർ സ്ഥലത്ത് വ്യാപക വിളനാശമുണ്ടാവുകയും ഇത് 23,537 കർഷകരെ നേരിട്ട് ബാധിക്കുകയും ചെയ്തു. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ആകെ 67.44 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്ത് കണക്കാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ദുരന്തമുഖത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നാടിന്റെ കാവലാളുകളായി എത്താറുള്ള നമ്മുടെ കടലിന്റെ മക്കൾ ഇത്തവണയും പത്തനംതിട്ടയിൽ വലിയ രക്ഷാപ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പത്തനംതിട്ടയിലെ വെള്ളപ്പൊക്ക ദുരിതബാധിത മേഖലകളിൽ 5 ദിവസത്തോളം സജീവമായി രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികൾ മഴ ശമിച്ചതോടെ ദൌത്യം പൂർത്തിയാക്കി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി. കൊല്ലത്തു നിന്നും ആലപ്പുഴയിൽ നിന്നുമായി 9 ബോട്ടുകളിലായാണ് നിരവധി മത്സ്യത്തൊഴിലാളികൾ ദുരിത മേഖലകളിൽ എത്തിയത്. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനും ദുരിതാശ്വാസ സാമഗ്രികൾ കൃത്യമായി വീടുകളിലേക്ക് എത്തിക്കുന്നതിനും ഇവർ സജീവമായി പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്ന ഒരു നിർണായക തീരുമാനവും പോയ വാരം പുറത്തുവന്നു. ഇനി മുതൽ സർവകലാശാലകളിലും കോളേജുകളിലും ബിരുദ പ്രവേശനത്തിന് +2 യോഗ്യത നിർബന്ധമല്ല. ഡിപ്ലോമ, ITI യോഗ്യതയുള്ളവർക്കും സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലും അഫിലിയേറ്റഡ് കോളേജുകളിലും 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടാം. 10ാം ക്ലാസ്സിന് ശേഷം ITI പാസ്സായവർക്ക് ബിരുദ കോഴ്സുകളുടെ 1ാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. കൂടാതെ 10ാം ക്ലാസ്സിന് ശേഷം 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കും 12ാം ക്ലാസ്സിന് ശേഷം 2 വർഷത്തെ ഡിപ്ലോമ നേടിയവർക്കും ബിരുദ കോഴ്സിന്റെ 2ാം വർഷത്തിലേക്ക് അതായത് 3ാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് പ്രവേശനം നേടുകയും ചെയ്യാം. വരാനിരിക്കുന്ന ഓണക്കാലത്തെ യാത്രക്കാരുടെ കടുത്ത തിരക്ക് പരിഗണിച്ച് റെയിൽവേ കേരളത്തിലേക്കും തിരിച്ചും 112 പ്രത്യേക സർവീസുകൾ പ്രഖ്യാപിച്ചത് പോയ വാരം. ദക്ഷിണ റെയിൽവേ 54 സർവീസുകളും മറ്റ് റെയിൽവേ സോണുകൾ 58 സർവീസുകളുമാണ് പ്രഖ്യാപിച്ചത്. ചെന്നൈ സെൻട്രൽ, താമ്പരം, ചെന്നൈ എഗ്മൂർ, ബാംഗ്ലൂരു സെൻട്രൽ എന്നിവിടങ്ങളിൽ നിന്ന് കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും തിരിച്ചുമാണ് പ്രധാന സർവീസുകൾ. ഇതിനു പുറമെ ബാംഗ്ലൂരു, മൈസൂരു, ഹുബ്ബള്ളി, ഹൈദരാബാദ്, ചെർലപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പ്രത്യേക സർവീസുകളുണ്ട്. ആരോഗ്യമേഖലയിൽ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന മറ്റൊരു പ്രധാന തീരുമാനവും സംസ്ഥാനത്ത് നടപ്പിലാവുകയാണ്. സർക്കാർ ആശുപത്രികളിലെ പേ വാർഡ് സൗകര്യം ലഭ്യമാകാൻ ഇനി വരുമാന പരിധി മാനദണ്ഡമാകില്ല. വരുമാനം പരിഗണിക്കാതെ എല്ലാ രോഗികൾക്കും പേ വാർഡുകളിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകിയത് പോയ വാരം. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ ഉത്തരവിറക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനിടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ മലയാളി യാത്രക്കാർ ഉൾപ്പെട്ട ദാരുണമായ ഒരു റോഡ് അപകടവും പോയ വാരം റിപ്പോർട്ട് ചെയ്തു. ബാംഗ്ലൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ ബിടതിക്ക് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞ് 2 പേർ മരണപ്പെടുകയും 20 പേർക്കോളം പരിക്കേൽക്കുകയും ചെയ്തു. ബസ്സിലെ കണ്ടക്ടർ, അരുൺ, ഡ്രൈവർ എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് വരികയായിരുന്ന ഡീലക്സ് ബസ് റോഡിന് നടുവിലെ സൈൻ ബോർഡിൽ ഇടിച്ചാണ് മറിഞ്ഞത്. മറ്റൊരു കാര്യം, ദേശീയ തലത്തിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി വിപ്ലവകരമായ ഒരു സാങ്കേതിക വിദ്യ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. നിരത്തിലോടുന്ന വാഹനങ്ങൾ തമ്മിൽ വയർലെസ് സംവിധാനത്തിലൂടെ വിവരങ്ങൾ കൈമാറുന്ന വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിൽ 2028 നിർബന്ധമാക്കാനാണ് കേന്ദ്ര നീക്കം. അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വഴിതെളിക്കുന്നതാണ് ഈ നീക്കം. പദ്ധതി നടപ്പാക്കുന്നതോടെ റോഡ് സുരക്ഷയ്ക്കായി നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന US, ജപ്പാൻ, ചൈന തുടങ്ങിയ വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടും. അതിനിടെ രാജ്യ തലസ്ഥാനത്ത് വലിയൊരു ഭീകരാക്രമണ പദ്ധതിയാണ് പഞ്ചാബ് പോലീസ് സമർത്ഥമായി തകർത്തത്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ഭീകരബന്ധമുള്ള 9 സംഘത്തെ അമൃതസർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോയ വാരം. പാക് ചാര സംഘടനയായ ISI കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഈ സംഘം ജന്തർ മന്ദിൽ എത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ 5 മുതിർന്നവരും 4 പ്രായപൂർത്തിയാകാത്തവരുമാണ്. ഈ സംഘത്തെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് അതീവ ഗൌരവമേറിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പൊതുവിതരണ ശൃംഖലയിലെ ക്രമക്കേടുകളും ധാന്യ തിരുമറികളും പൂർണ്ണമായി ഒഴിവാക്കാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നുവെന്നുള്ളതാണ് മറ്റൊരു കാര്യം. റേഷൻ ധാന്യം എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നുവെന്ന് കൃത്യമായി തിരിച്ചറിയാൻ ഇനി ചാക്കുകളിൽ QR കോഡ് പതിപ്പിക്കും. ആന്ധ്രയിലെ നെല്ലിലും പഞ്ചാബിൽ ഗോതമ്പിലും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി വൻ വിജയമായിരുന്നു. ഈ സംഭരണ സീസണിൽ ആന്ധ്രയിൽ നിന്നുള്ള 10 ലക്ഷം ടണ്ണും തെലങ്കാന, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള 5 ലക്ഷം ടൺ വീതവും നെല്ല് QR കോഡുള്ള ചാക്കിലാകും നിറയ്ക്കുക. കേരളത്തിലേക്ക് കൂടുതൽ അരി എത്തിക്കുന്നതും ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. QR കോഡ് സ്കാൻ ചെയ്താൽ ഏത് സംസ്ഥാനത്തെ ഏത് ജില്ലയിൽ നിന്ന് സംഭരിച്ചതാണ് എന്നും സംഭരണ ഏജൻസി ഏതെന്നും വിതരണ കാലാവധി എന്നിവരെയുണ്ടെന്നും അറിയാനായിട്ട് സാധിക്കും. റേഷൻ കടകളിൽ EPOS യന്ത്രം ഉപയോഗിച്ച് ചാക്ക് സ്കാൻ ചെയ്ത ശേഷമേ വിതരണം തുടങ്ങാനാകും. ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന അതീവ ഗൌരവമുള്ള മറ്റൊരു വിവരവും പോയ വാരം പുറത്തുവന്നു. രാജ്യത്തിന്റെ അതീവ തന്ത്രപ്രധാനമായ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്തിയെന്ന കുറ്റത്തിന് ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു വിംഗ് കമാൻഡറെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ചാര സംഘടനകൾ ഒരുക്കിയ ഹണി ട്രാപ്പിൽ ഇദ്ദേഹം കുടുങ്ങിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിംഗ് കമാൻഡറുടെ അറസ്റ്റ് കഴിഞ്ഞ May 31 നടന്നതാണെങ്കിലും വിവരങ്ങൾ രഹസ്യമാക്കി വച്ചിരുന്നതിനാൽ ഇപ്പോഴാണ് പുറം ലോകം അറിഞ്ഞത്. ആഴ്ചവട്ടമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങൾ.

ഒരിക്കൽ കൂടി സ്വാഗതം. ആഴ്ചവട്ടമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആനുകാലിക വിശേഷങ്ങൾ നമ്മൾ ഇത്രയും നേരം കേട്ടു. ഇനി നമുക്ക് സാമ്പത്തിക രംഗത്തേക്ക് പോവാം. സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള സുപ്രധാന വിവരങ്ങളിലേക്ക് പോകുമ്പോൾ, പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ക്രൂഡ് ഓയിൽ സംഭരണം കൂടാതെ പാചകവാതകവും പ്രകൃതിവാതകവും ഭാവി ആവശ്യങ്ങൾക്കായി സംഭരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇന്ധന റിസർവ് പദ്ധതിക്കായി തുക കണ്ടെത്തുന്നതിന് LPG, LNG ഉപഭോക്താക്കളിൽ നിന്ന് അധിക സെസ് ഈടാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് വിവരം. സാധാരണക്കാർ ഏറെ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പണമിടപാടുകളിൽ വലിയ മാറ്റങ്ങൾ വന്നേക്കാം. UPI ഇടപാടുകൾക്ക് താമസിയാതെ ഫീസ് ഏർപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഉയർന്ന തുകയുടെ ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ അനുമതി നൽകുന്ന നിയമ ഭേദഗതി സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇത് സംബന്ധിച്ച പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് ഭേദഗതി അവതരിപ്പിച്ചത്. എന്നാൽ UPI ഇടപാടുകളിൽ ഉടനടി ഫീസ് ഈടാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതല്ല ഈ ബില്ല് എന്നും, ഭാവിയിൽ ആവശ്യമെങ്കിൽ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമപരമായ ചട്ടക്കൂടാണ് ഇതെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള വിപണികളിലെ അസ്ഥിരതയും ക്രൂഡ് ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകളും കണക്കിലെടുത്ത് ഇത്തവണയും നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചത് പോയ വാരം. RBI റിപ്പോ നിരക്ക് 5.25% തന്നെ മാറ്റമില്ലാതെ തുടരും. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ നിലവിൽ സാമ്പത്തിക സാഹചര്യത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്ക് മുതിരാതെ വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാനാണ് RBI ലക്ഷ്യമിടുന്നത്. തുടർച്ചയായി 4 തവണയാണ് റിപ്പോ നിരക്ക് 5.25% നിലനിർത്തുന്നത്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങളോടെ വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി N. മരിയ സെൽവൻ നിയമസഭയിൽ അവതരിപ്പിച്ചത് പോയ വാരം. വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി ലാപ്ടോപ്പ് നൽകുന്ന വെട്രി ലാപ്ടോപ്പ് പദ്ധതിക്കായി 2,000 കോടി രൂപ അനുവദിച്ചു. ഇതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സമ്മാനമായി 8 ഗ്രാം സ്വർണവും ഒരു സാരിയും നൽകുന്ന അണ്ണൻ സീർ തിട്ടം പദ്ധതിക്കായി 812 കോടി രൂപയും ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ പൊതുവിപണി രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് പോയ വാരം കണ്ടത്. അരിക്കൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളായ പലവ്യഞ്ജനങ്ങൾക്കും 10 ദിവസത്തിനുള്ളിൽ വലിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. മഴക്കുറവ് മൂലം മറ്റ് സംസ്ഥാനങ്ങളിൽ അരി ഉൽപാദനം കുറഞ്ഞതും ഇന്ധനവില വർധനവും പാചകവാതക ക്ഷാമവും വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. വിപണിയിൽ നേന്ത്രപ്പഴത്തിന്റെ വില കിലോഗ്രാമിന് 60 മുതൽ 65 രൂപയായി ഉയർന്നതും സാധാരണക്കാരെ വലയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിന് ശേഷമാണ് നേന്ത്രപ്പഴത്തിന് ഇത്രയും വില ഉയരുന്നത്. മറ്റൊരു സുപ്രധാന തീരുമാനത്തിൽ, വരുമാന പരിധി മറച്ചുവെച്ച് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി ശക്തമാക്കിയെന്നുള്ളതാണ്. ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചവരിൽ നിന്ന് മുൻഗണനാ റേഷൻ കാർഡുകാരുടെ വിവരങ്ങൾ കണ്ടെത്തി കേന്ദ്രം കേരളത്തിന് കൈമാറി. 3 ലക്ഷത്തിനുമേൽ വാർഷിക വരുമാനമുണ്ട് എന്ന് കണ്ടെത്തിയ 86,000 പേർ മുൻഗണനാ പട്ടികയിൽ നിന്ന് പുറത്താകും. ഇവർ ഇതുവരെ കൈപ്പറ്റിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കാനും നിർദ്ദേശമുണ്ട്. രാജ്യത്ത് പ്ലാസ്റ്റിക് അതായത് പോളിമർ കറൻസി അടുത്ത സാമ്പത്തിക വർഷം ആദ്യത്തോടെ വിപണിയിൽ ഇറക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര വെളിപ്പെടുത്തിയത് പോയ വാരം. 10-20 രൂപയുടെ പോളിമർ കറൻസികളായിരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം പുറത്തിറക്കുക. സാമ്പത്തിക രംഗത്തെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി രാഷ്ട്രീയ രംഗത്തിലേക്ക് കടക്കാം. മനോഹരമായ ഒരു പാട്ട്.

രാഷ്ട്രീയ രംഗത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള പ്രധാന വിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ നേരിടുന്ന കുടിശ്ശിക പ്രശ്നം പരിഹരിക്കാനുള്ള ബിൽ പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടെ രാജ്യസഭ പാസാക്കിയത് പോയ വാരം. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുദ്രാവാക്യം മുഴക്കുന്നതിനിടെ ശബ്ദവോട്ടോടെയാണ് ബിൽ അംഗീകരിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ നാരങ്ങാനം പഞ്ചായത്തിൽ BJP പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായിരിക്കുകയാണ്. UDF അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ LDFലെ 2 അംഗങ്ങൾ പിന്തുണച്ചതോടെ 6-നെതിരെ 8 വോട്ടുകൾക്ക് അവിശ്വാസം പാസായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുല്യ സീറ്റ് ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു BJPയിലെ VB പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പരമ്പരാഗത സമര രീതികൾ മാറ്റി പാർട്ടി പ്രവർത്തനങ്ങളിൽ അഴിച്ചുപണി നടത്താൻ ഒരുങ്ങുകയാണ് CPIM. പാറ്റാ സമരവും വർത്തമാനകാലത്തെ പാർട്ടിയുടെ അവസ്ഥയും തിരിച്ചറിഞ്ഞ് പ്രവർത്തന രീതി പരിഷ്കരിക്കാൻ സെപ്റ്റംബറിൽ കോഴിക്കോട്ട് നടക്കുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പാർട്ടി കർമ്മ പരിപാടി തയ്യാറാക്കും. പുതുതലമുറയെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കാനുമാണ് പുതിയ നീക്കം. രാഷ്ട്രീയ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി ലോകവിശേഷങ്ങൾ അറിയാം. ചെറിയൊരു

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി ലോകവിശേഷങ്ങൾ. അന്താരാഷ്ട്ര തലത്തിലെ സുപ്രധാന വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ, റഷ്യൻ ടൂറിസ്റ്റ് കേന്ദ്രമായ ഗലൻഷിക് ബീച്ചിലെ റിസോർട്ടിലുണ്ടായ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ 40 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. ജനങ്ങളേറെയുള്ള ബീച്ചിലേക്ക് ഡ്രോൺ പതിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ട് യുക്രൈൻ മനഃപൂർവ്വം നടത്തിയ ഭീകരാക്രമണമാണ് ഇതെന്ന് റഷ്യ ആരോപിച്ചു. മറ്റൊരു പ്രധാന സംഭവ വികാസത്തിൽ, ഓഗസ്റ്റ് 11 ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിച്ച് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ രംഗത്തെത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ അറിയിപ്പ് ഉണ്ടായത്. സ്വാതന്ത്ര്യവും പരമാധികാരവുമുള്ള ബലൂചിസ്ഥാനെ അംഗീകരിക്കണമെന്ന് അവർ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടിയ ചരിത്രപരമായ ദിനത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ഈ തീയതി തെരഞ്ഞെടുത്തതെന്ന് ബലൂച്ച് നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇറാനുമായുള്ള തുടർച്ചയായ സൈനിക ഏറ്റുമുട്ടലുകളെ തുടർന്ന് അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ടെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയത് പോയ വാരം. US പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനമായ താഡ് ഇന്റർസെപ്റ്ററുകളിൽ 80% ഉപയോഗിച്ച് കഴിഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര വ്യാപാര തർക്കത്തിൽ ട്രംപ് ഭരണകൂടം വാണിജ്യ പങ്കാളികൾക്ക് മേൽ ചുമത്തിയ കസ്റ്റംസ് തീരുവ നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചതിനെ തുടർന്ന് ഇറക്കുമതിക്കാർക്ക് റീഫണ്ടായി $100 ബില്യൺ US തിരിച്ചു നൽകിയതും പോയവാണ്. അതിനിടെ ചെങ്കടലിൽ യമന്റെ തീരത്ത് വെച്ച് ഇന്ത്യൻ പതാക വഹിച്ച MSV ഫൈസ്നൂർ ഒലിയ എന്ന ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടാവുകയും കപ്പൽ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന 13 ഇന്ത്യക്കാരും ഒരു യമൻ സ്വദേശിയുമടക്കം 14 ജീവനക്കാരെയും യമൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. ലോകവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ ആഴ്ചവട്ടത്തിലൂടെ കേട്ടത്. ഇനി ടെക്നോളജി രംഗത്ത്, സാങ്കേതിക രംഗത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നറിയാം. ചെറിയത്

സാങ്കേതിക രംഗത്തെ മാറ്റങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. കൂടെയുണ്ട് ഞാൻ സുമൻ. ലോകമെമ്പാടുമുള്ള നിരവധി വാട്സപ്പ് ഉപയോക്താക്കളുടെ അക്കൗണ്ടുകൾ മുന്നറിയിപ്പൊന്നുമില്ലാതെ 24 മണിക്കൂർ നേരത്തേക്ക് താൽക്കാലികമായി മരവിപ്പിച്ചത് പോയ വാരം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഉപഭോക്താക്കൾക്ക് ഈ സാങ്കേതിക തടസ്സം നേരിടേണ്ടി വന്നത്. കടുത്ത ഇന്റർനെറ്റ് സെൻസർഷിപ്പും നിയന്ത്രണങ്ങളുമുള്ള രാജ്യങ്ങളിലെ ജനങ്ങളെ സഹായിക്കാൻ ടോർ പ്രോജക്റ്റ് സ്നോഫ്ലേക്ക് എന്ന പേരിൽ പുതിയ ആൻഡ്രോയിഡ് ആപ്പ് അവതരിപ്പിച്ചു. ഈ ആപ്പ് വഴി സാധാരണ ഉപയോക്താക്കൾക്ക് സ്വമേധയാ തങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ പങ്കുവച്ച് ടോറിന്റ് നെറ്റ്വർക്കിന്റെ ഭാഗമാകാനായിട്ട് സാധിക്കും. KSRTCയിലെ ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം ഇനി വാട്സാപ്പിലൂടെയും ലഭ്യമാകും. ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്ത ഈ സേവനത്തിനായി 9444071021 എന്ന വാട്സപ്പ് നമ്പറാണ് നൽകിയിരിക്കുന്നത്. ആപ്പുകളുടെ സഹായമില്ലാതെ യാത്ര ചെയ്യുന്ന സ്ഥലവും തീയതിയും നൽകിയാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സ്പേസ് രംഗത്ത് 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സെപ്റ്റംബർ 1 ISRO GSLV റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്നു. കഴിഞ്ഞ January 12 PSLV ദൗത്യം പരാജയപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ വിക്ഷേപണമാണ് ഇത്. കേന്ദ്ര സർക്കാരിന്റെ വരാനിരിക്കുന്ന നിയമങ്ങൾ മൂലം വാട്സപ്പ് ഉപയോക്താക്കളുടെ ജന്മദിന വിവരങ്ങൾ ശേഖരിക്കാൻ ആപ്പ് ആരംഭിച്ചതും പോയ വാരം. ഇന്ത്യയിലെ ഉപയോക്താക്കളുടെ ആപ്പുകളിൽ വയസ്സ് രേഖപ്പെടുത്താനുള്ള പോപ്പ് മെസ്സേജുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സാങ്കേതിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കായിക രംഗത്തിലേക്ക് പോവാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം

കായിക രംഗത്തെ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരുന്നു. ആഗോള ഫുട്ബോൾ സംഘടനയായ ഫിഫയിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വെയിൽസിന് പിന്നാലെ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷനും ഇൻഫാന്റിനേക്കുള്ള പിന്തുണ പിൻവലിച്ച് കത്തയച്ചു. 2027-31 വർഷത്തേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് ഇൻഫാന്റിനോയ്ക്ക് തിരിച്ചടിയാകും. അതേസമയം ലീഗ്സ് കപ്പിൽ സാൻ ലൂയിസിനെതിരെയുള്ള മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വേണ്ടി ലയണൽ മെസ്സി ഇരട്ട ഗോളുകളോടെ മിന്നിത്തിളങ്ങി. മെസ്സിയുടെ ഉഗ്രൻ പ്രകടനത്തിൽ 2-4 ഗോളുകൾക്കാണ് മയാമി വിജയം സ്വന്തമാക്കിയത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ കൌമാര താരം വൈഭവ് സൂര്യവംശിയെ ലീഡർഷിപ്പ് റോളിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ദുലീപ് ട്രോഫി ടൂർണമെന്റിൽ താരത്തെ ഈസ്റ്റേൺ സോൺ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. ഇഷാൻ കിഷൻ ആണ് ടീമിന്റെ ക്യാപ്റ്റൻ. വിക്കറ്റ് കീപ്പർ ബാറ്റർക്കൊപ്പം മുഹമ്മദ് ഷമി, മുകേഷ് കുമാർ എന്നിവരും ഈസ്റ്റ് സോൺ ടീമിലുണ്ട്. ചെസ് രംഗത്ത് ഇന്ത്യയുടെ അഭിമാന താരം ആർ പ്രജ്ഞാനന്ദ സെന്റ് ലൂയിസ് റാപ്പിഡ് ആൻഡ് ബ്ലീഡ്സ് കിരീടം ചൂടി. ടൂർണമെന്റിൽ ഒരു റൌണ്ട് ശേഷിക്ക് 23.5 പോയിന്റോടെയാണ് പ്രജ്ഞാനന്ദ ഒന്നാമതെത്തിയത്. കരിയറിൽ ആദ്യമായാണ് ഇന്ത്യൻ താരം ഈ കിരീടം നേടുന്നത്. 40 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കായിക രംഗത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കലാലോകത്തെ വിശേഷങ്ങൾ അറിയാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

വിനോദലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ആഴ്ചവട്ടം തുടരും. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്നായ ഗപ്പിയുടെ 10-ാം വാർഷിക ദിനത്തിൽ പ്രേക്ഷകർ നെഞ്ചേറ്റിയ ആ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്ത പോയ വാരം പുറത്തു വന്നു. ടൊവിനോ തോമസും സംവിധായകൻ ജോൺ പോൾ ജോർജും കൈകോർക്കുന്ന പുതിയ വലിയ പ്രോജക്ടിന്റെ സൂചനകൾ ഇരുവരും പങ്കുവയ്ക്കുകയും ചെയ്തു. ചേതൻ ജയലാലും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതുപോലെ ആഗോളതലത്തിൽ ഏറെ പ്രശംസ നേടിയ കുംബ്ലങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ മധു സി നാരായണൻ ഒരുക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ഫോർട്ടുകൊച്ചിയിൽ ആരംഭിച്ചതും പോയ വാരം. നസ്ലൻ നായകനാകുന്ന ഈ ചിത്രം ഡോക്ടർ അനന്തു പ്രൊഡക്ഷൻസും സൈലന്റ് കാറ്റ് ഫിലിംസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഹോളിവുഡിൽ നിന്ന് സ്പൈഡർമാന്റെ 5-ാം ഭാഗം പ്രോജക്ട് സ്ഥിരീകരിച്ച വാർത്തയും പോയ വാരം പുറത്തുവന്നു. മാർവൽ സ്റ്റുഡിയോസ് പ്രസിഡന്റ് കെവിൽ ഫൈഗിയാണ് നിർമ്മാണം സ്ഥിരീകരിച്ചത്. ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൻ തന്നെയാകും അടുത്ത ഭാഗവും സംവിധാനം ചെയ്യുക. അതിനിടെ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റ് വിശ്രമത്തിലാണെന്ന വാർത്തകൾ നടി രശ്മിക മന്ദാന സ്ഥിരീകരിച്ചത് പോയ വാരം. മൈസ എന്ന ചിത്രത്തിന്റെ അഗ്രസീവായ നൃത്തരംഗം ചിത്രീകരിക്കുന്നതിനിടെ ഇടുപ്പിലെ 4 ടെൻഡനുകളിൽ ഒന്ന് വേർപെട്ട നിലയിലാണ് നടി ഇപ്പോൾ കഴിയുന്നത്. മറ്റൊരു കാര്യം, ടൊവിനോ തോമസും നസ്രിയും ഒന്നിക്കുന്ന ഗ്രാസിയാസ് എൽ ക്ലാസിക്കോ എന്ന സിനിമയുടെ കേരളത്തിലെ ഷെഡ്യൂൾ പൂർത്തിയായത് പോയ വാരം. കേക്ക് മുറിച്ചാണ് അണിയറ പ്രവർത്തകർ പാക്കപ്പ് ആഘോഷമാക്കിയത്. സുഷിൻ ശ്യാമാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. തെലുങ്ക് സൂപ്പർ താരം നാനിയെ നായകനാക്കി ശ്രീകാന്ത് ഒഡേല സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം ദ പാരഡൈസ് മാസ് ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് പോയ വാരം. ദസ്രയുടെ വിജയത്തിന് ശേഷം ഒന്നിക്കുന്ന ഈ ചിത്രം 2026 സെപ്റ്റംബർ 24 ആഗോള റിലീസായി എത്തുന്നത്. കലാലോകത്തെ വിശേഷങ്ങളാണ് ആഴ്ചവട്ടത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഇനിയൊരു ഇടവേള.

நீ கேட்டுக்கு உனக்கு தான் மியூசிக் தெரியும்.

ഒരിക്കൽ കൂടി സ്വാഗതം ആഴ്ചവട്ടത്തിലേക്ക്. ഇനി പോയ വാരത്തെ നഷ്ടങ്ങൾ. സിനിമാ ലോകത്തെ ഒരു വിയോഗ വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ ആഴ്ചവട്ടം അവസാനിക്കുന്നത്. പ്രശസ്ത

ഗജനി, ലഗാൻ, സർഫറോഷ്, തെലുങ്ക് ചിത്രമായ സൈ എന്നിവയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ എന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കും. പ്രദീപ് റാവത്തിന് ആഴ്ചവട്ടത്തിന്റെ ആദരാഞ്ജലി. ഇതോടുകൂടി ആഴ്ചവട്ടം പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി അടുത്ത ഞായറാഴ്ച ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4 കേട്ടിട്ടുണ്ട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേരും ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
8: ഇത് പാലക്കാടിന്റെ നെഞ്ചൻ കൂടുതലും കേട്ട് കൂട്ടുകൂടാം.

0: പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എല്ലാ കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ എം ലിജുവും ടി സിദ്ദിഖും. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർഘർ തിരംഗ പ്രചാരണ പരിപാടി നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗവും പോരാട്ടവീര്യവും നേരിട്ടെറിഞ്ഞ മണ്ണാണ് ആൻഡമാനിലിതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. 2022 ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഹർഘർ തിരംഗ പരിപാടി ആരംഭിച്ചത്. പ്രചാരണത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളും രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദരം അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ക്വിറ്റ് ഇന്ത്യ എന്ന ആഹ്വാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ഊർജ്ജം പകർന്നുവെന്നും ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവരുടെ ധൈര്യം എല്ലാ ഇന്ത്യക്കാർക്കും എക്കാലവും പ്രചോദനമായിരിക്കുമെന്നും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദ്ധതി ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പരിഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്ന ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അർജുൻ ആയങ്കിയെ പിടികൂടിയ പശ്ചാത്തലത്തിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
1: ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയിലും ജനങ്ങളെ വെല്ലുവിളിക്കാൻ ആരെ അനുവദിക്കില്ല. കേരളം സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന നാടാണ്.
0: കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലകളിൽ മന്ത്രിമാരായ എം ലിജുവും ടി സിദ്ദിഖും സന്ദർശനം നടത്തി. കെ സി വേണുഗോപാൽ എം പി, റെജി ചെറിയാൻ എം എൽ എ, ജില്ലാ കളക്ടർ ഷാജി വി നായർ, കുട്ടനാട്ടിലെ ജനപ്രതിനിധികൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച സംഘം അടിയന്തര ആശ്വാസ നടപടികൾ ഉറപ്പു നൽകി. തുടർന്ന് കർഷകരുടെയും ദുരിതബാധിതരുടെയും പ്രത്യേക യോഗം ചേർന്നു. പുനഃകൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സഹകരണ കൃഷി ധനകാര്യ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം ചേരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പുകളും സർക്കാർ നിർദ്ദേശവും കർശനമായി പാലിക്കണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. നിലവിൽ 370 ക്യാമ്പുകളിലായി 39,922 പേരാണുള്ളത്. ജില്ലാതല കൺട്രോൾ റൂമുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ഒഡീഷയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇതിന്റെ സ്വാധീനഫലമായി കേരളത്തിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കർക്കിടകവാവ് ബലിതർപ്പണത്തിന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ബുധനാഴ്ചയാണ് കർക്കിടകവാവ്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, എറണാകുളം ആലുവ മണപ്പുറം, വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം, മലപ്പുറം തിരുനാവായ ശ്രീ നാവാമുകുന്ദ ക്ഷേത്രം, തിരുവനന്തപുരം വർക്കല പാപനാശം കടൽത്തീരം, കണ്ണൂർ പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങൾ. മഴ സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. നെല്ലുവില ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ബോണസ് ഇനത്തിൽ 150 കോടി രൂപ കൂടി അനുവദിച്ചു. പാലക്കാട് ജില്ലയിൽ 306 കോടി രൂപയാണ് കർഷകർക്ക് നൽകാനുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇനി 156 കോടി രൂപ കൂടി അനുവദിച്ചാൽ മാത്രമേ ജില്ലയിൽ നെല്ലുവില പൂർണ്ണമായും നൽകാനാവൂ. നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടും മുൻകാല കണക്കുകളും ഹാജരാക്കാത്തതിനാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള താങ്ങുവിലയും ലഭിക്കാത്ത സാഹചര്യമാണ്. ഇതിനായി ഓഡിറ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് സപ്ലൈകോയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അടിയന്തരമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഓണത്തിന് മുൻപ് കർഷകർക്ക് നെല്ലുവില ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
0: നീറ്റ് PG പ്രവേശന പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ MP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് കത്തയച്ചു. പരീക്ഷാ കേന്ദ്രങ്ങൾക്ക് സംസ്ഥാന തലത്തിലുള്ള മുൻഗണനകളാണ് ഇത്തവണ അപേക്ഷയിൽ ചോദിച്ചിരുന്നത്. ഇതിന്റെ ഫലമായി ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രങ്ങൾ അനുവദിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി. ഈ മാസം 30-നാണ് പരീക്ഷ. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വയനാട്ടിലെ കർഷകർ. മഴക്കാലമായതോടെ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ് കാട്ടാനകൾ. അടിയന്തരമായി കാട്ടാനകളെ തുരത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: നിത്യവും കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖല ഇറങ്ങുകയും കൃഷികൾ നശിപ്പിക്കുന്നതും വയനാട്ടിലെ പതിവ് സംഭവമായി. ഇതോടെ വയനാട്ടിലെ കർഷകർ ആശങ്കയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി തലപ്പുഴയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിക്കുകയും ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയുമാണ്. ഇതിനു പുറമെ വൈത്തിരി, തൈലക്കുന്ന് മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായി ഇറങ്ങിയ 3 കാട്ടാനകൾ പ്രദേശത്തെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്തു.
0: കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. രാവിലെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ കിയാൻഷിയെ 14-21, 21-14 എന്ന സ്കോറിനാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. PSC വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണനെ കണ്ടെത്തുന്നതിനായി കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ കപ്പൽ സംഭവസ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് നടപടി. ഇതിനു പുറമെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും ഗൌതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിലിനായി എത്തുന്നുണ്ട്. 2025 സംസ്ഥാന കർഷക പുരസ്കാര ജേതാക്കളെ മന്ത്രി ടി സിദ്ദിഖ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. കർഷകരുടെ അധ്വാനത്തിനും കാർഷിക മേഖലയിലെ മികച്ച മാതൃകകൾക്കും അംഗീകാരം നൽകുന്നതിനാണ് പുരസ്കാരം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്, അർബൻ റൂഫ് ടോപ്പ് ഫാർമർ, ഉദ്യാന ശ്രേഷ്ഠ എന്നിങ്ങനെയാണ് 3 പുതിയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 38 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്ന സന്ദേശവുമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ആലപ്പുഴയിൽ നിർവഹിക്കും. ഓരോ കേരളീയ ഭവനത്തിലും കുറഞ്ഞത് ഒരു കയർ ഉൽപ്പന്നമെങ്കിലും എത്തിക്കുക എന്നതാണ് 6 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ലക്ഷ്യം. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ നാളെ ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. രാജ്യത്തെ ജനങ്ങളുടെ ദേശസ്നേഹവും ഐക്യവും ദൃഢമാക്കാൻ ഹർ ഘർ തിരംഗ പ്രചാരണം നിർണായക പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് സർക്കാർ എക്കാലവും മുൻഗണന നൽകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്ന കുട്ടനാട് മേഖലയിൽ സന്ദർശനം നടത്തി മന്ത്രിമാരായ MLijuവും TC Siddiqum. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
0: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത്ത.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30,00,000+ കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷി പുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
6: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50+ പ്രമുഖർ, 1,000+ ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ബർത്ത്ഡേ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-926446.
7: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
5: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചൻ കൂടിതാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. കിളിക്കില്ലും കണ്ണൂരാലൊക്കെ തിട്ട് വീണ്ടും കസവണിത.

0: and without break with Ahalya FM 90.4 kete kete kootu kooda
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ് BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാമ്പാറ പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ്റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591-979-393.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-926-446.
4: ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ഒരു കമ്പോസറാണ്, ഒരു പാട്ടുകാരനാണ്, നാടകങ്ങൾ, ലളിതഗാനങ്ങൾ, ആൽബം സോങ്സ്, അങ്ങനെ മലയാളികളുടെ മനസ്സിൽ തന്റേതായ ഒരു ഇടം പിടിച്ച ഒരു സംഗീത സംവിധായകൻ. ബിജി ബാൽ എന്ന മ്യൂസിഷ്യനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നിങ്ങളോടൊപ്പം ആർജി ഹീര. ആദ്യത്തെ ഗാനം ബിജി ബാലിന്റെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളുടെ കൂട്ടത്തിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയ ഒരു പാട്ട് തന്നെയാണ് എന്റെ ജനലരികിൽ നിന്ന്. സുധി വാത്മീകം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടി സന്തോഷ് വർമ്മ വരികൾ എഴുതിയ ഈ പാട്ടിലൂടെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സാധാരണ ഒരു ത്രില്ലർ മൂവിയുടെ സ്വഭാവം അനുസരിച്ച് കുറച്ച് ലൗഡായിട്ടുള്ള ഒരു മ്യൂസിക് ആണ് നമ്മൾ പൊതുവെ കേട്ടു വരാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അപ്രോച്ച് ചെയ്ത ഒരു സിനിമയായിരുന്നു തങ്കം എന്ന സിനിമ. ഒരു ത്രില്ലർ മൂവി ആണെങ്കിൽ കൂടി കുറച്ചും കൂടി ഇമോഷണൽ സൈഡും ക്യൂരിയോസിറ്റി സൈഡും ഒക്കെ നിൽക്കുന്ന ഒരു മാസ് മൂവി അല്ലാത്ത ഒരു ത്രില്ലർ സിനിമ, ഒരു സാധാരണക്കാരന്റെ ജീവിതം. അങ്ങനെ ഒരു വ്യത്യസ്തമായ അപ്രോച്ചിലൂടെ ബിജി ബാലിന്റെ കോമ്പോസിഷനിൽ വന്നൊരു നല്ല പാട്ടായിരുന്നു ദേവി നീയെ. നജീം അർഷാദ് പാടി അൻവർ അലി വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരുപാട് നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടാക്കി വെച്ച പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് സമയമെടുത്ത് പരിപൂർണ സംതൃപ്തിയോടെ ചെയ്തു എന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ അത്രയും ഉറപ്പോടുകൂടി പറയണമെങ്കിൽ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് അല്ലേ? യെസ്, നീല വെളിച്ചം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിജിബാൽ റീക്രിയേറ്റ് ചെയ്ത ആ പാട്ട്, അനുരാഗ മധുചഷകം, രക്സ് വിജയനും ബിജിബാലും ചേർന്ന് അറേഞ്ച് ചെയ്ത ഈ പാട്ട് നമുക്കറിയാം, ബാബുരാജ് മാഷ് കമ്പോസ് ചെയ്ത്, കെ എസ് ചിത്രപാടി, പി ഭാസ്കരൻ വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: പഴയ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ വരുന്ന ഒരു സാധനമാണ് താരതമ്യം ചെയ്യുക, അല്ലെ? ഒരു കമ്പാരിസൺ എങ്ങനെയൊക്കെ നമ്മൾ നന്നായി ചെയ്താലും മോശമായി ചെയ്താലും വരും. പക്ഷെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആശങ്കയുണ്ടെങ്കിലും നീതി പുലർത്തണം എന്ന് നിർബന്ധമുള്ള ഒരു മ്യൂസിഷ്യനാണ് ബിജി പാൽ. അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും ആസ്വദിച്ച ഒരു പാട്ട് തന്നെയാണ് ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ അല്ലിയാമ്പൽ.
1: അല്ലിയാമ്പൽ കടവീലന്നരക്കൂവെല്ലം.
0: ആഹാ, ഈ പാട്ട് എത്ര കേട്ടാലും മതിയാവില്ല അല്ലെ? വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഒന്നും കൂടെ അത് ആഡ് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. പി ഭാസ്കരൻ വരികൾ എഴുതി ലൗഡ് സ്പീക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്ത ഈ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ദിസ് ഇസ് ആർ ജെ ഹീര.

പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. ഒരു പെണ്ണിന്റെ വേദന ആദ്യമായി റിപ്പോർട്ട് ചെയ്തൊരു കേസ്, ആ പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ഇത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അദ്ദേഹം അത് ഭംഗിയായി ടാക്കിൾ ചെയ്തു എന്ന് വേണം പറയാൻ. വുഡൻ ഡ്രംസ് എന്ന് പറയും, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അത്തരം ഡ്രംസുകളൊക്കെ ഉപയോഗിച്ച് ആ കാലഘട്ടത്തിന്റെ ശബ്ദത്തെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിലെ പല പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. പി പി രാജീവൻ വരികൾ എഴുതി. വിജിബാൽ ഈണമിട്ട പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ നിന്ന് ആ സിനിമയുടെ സത്ത് മുഴുവൻ ഉള്ളിലേറ്റിയ ഒരു പാട്ട്, പാലേരും നാടായ പാലേരിയിൽ. ആ പാട്ടാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

എല്ലാ സംഗീത സംവിധായകർക്കും ഒരു ബ്രീഫ് കിട്ടും അല്ലേ, ഈ സിനിമയ്ക്ക് ഇങ്ങനെയാണ് കഥ, ഇതാണ് സന്ദർഭം എന്നൊരു ഔട്ട്ലൈൻ മിക്ക ആൾക്കാർക്കും കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ ബ്രീഫിനേക്കാൾ മികച്ചൊരു ചിത്രം സ്ക്രീനിൽ കാണുമ്പോഴുണ്ടായിരുന്ന സന്തോഷമായിരുന്നു ബിജി ബാൽ എന്ന സംഗീത സംവിധായകന് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമ കണ്ടപ്പോഴുണ്ടായത്. യെസ്, ഈ സിനിമയിലെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന ഗാനം ഒത്തിരി പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടാണെന്ന് എനിക്ക് ഉറപ്പാണ്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി ജയചന്ദ്രനും നേഹ നായരും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീർ.

എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. ഈ വരികളും ഈ പാട്ടും രാമന്റെ ഏദൻ തോട്ടവും ആ ഒരു ലൊക്കേഷനും ഒരു രക്ഷയില്ലാത്തൊരു സിനിമ. ഈ സിനിമയില് ശ്രേയാ ഘോഷാൽ തന്നെ പാടണം എന്നുള്ളത് ബി ജി ബാലന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു കവിതയിൽ നിന്ന് ഒരു പാട്ടുണ്ടായ ഒരു സുഖം ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. സന്തോഷ് വർമ്മ ലിറിക്സ് എഴുതിയ ഈ സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളോടൊപ്പം. അഹല്യ FM ൽ RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

സ്വന്തം മക്കള് പാടുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണല്ലേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. യെസ്, ബിജിബാലിന്റെ മകളാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ബിജിബാലിന്റെ മകൻ ദേവദത്ത് ബിജിബാലും പാട്ട് പാടിയിട്ടുണ്ട്. ഇന്ന് ആ പാട്ടോടുകൂടിയാണ് നമ്മുടെ ഷോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ ജാതിക്ക തോട്ടം എന്ന പറഞ്ഞ പാട്ട് ജസ്റ്റിൻ വർഗീസ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ടില് സൗമ്യ രാമകൃഷ്ണന്റെ കൂടെ പാടിയിട്ടുള്ളത് ബിജിബാലിന്റെ മകൻ ദേവദത്ത് ബിജിബാലാണ്. സുഹേൽ കോയൽ ലിറിക്സ് എഴുതിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സോ ഇതോടുകൂടി ഞാനും ഒരു ടാറ്റാ ബൈ ബൈ പറയാണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല ഹേ, ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
5: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM suryaghar.gov.in.
6: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.

0: വണ്ടി റെഡി ഒക്കെ ഉണ്ട്, നമ്മളവിടെ പൊക്കുന്നു. ഓക്കെ,
1: എന്താ

0: പ്രേമിച്ചാലേ ഇതുപോലെ ബിരിയാണി കഴിച്ച് പോകേണ്ടി വരും.
1: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അഹല്യ FM 90.4, it's rhythm of Palakkad.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
5: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പാലക്കാടിന്റെ നെഞ്ചിൽ കൂടിതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
5: ഭാരത് സർക്കാർ കാ ലക് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
0: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30,00,000+ കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയിലേക്ക് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ, എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590-92-6446. ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: Ahalya FM 90.4. It's rhythm of Palakkad.

0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേഷ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

മനോഹരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Listen without break with Ahalya FM 90.4. Kete kete kootu kooda. Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923-226-888. മൊബൈൽ 9496-000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്ന

0: റായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സിദ്ദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഒ ജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള 200-ലധികം ഇന്ത്യൻ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ, കോൺസുലേറ്റുകൾ എന്നിവ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഈ മാസം 17 വരെ ഹർ ഘർ തിരംഗ പ്രചാരണം നീണ്ടുനിൽക്കും. ഹർ ഘർ തിരംഗ പ്രചാരണ പരിപാടി രാജ്യവ്യാപകമായ ജനകീയ പ്രസ്ഥാനമായി മാറിയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഹർ ഘർ തിരംഗ യജ്ഞത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാറിലെ ശ്രീവിജയപുരത്തെ ഫ്ളാഗ് ഓഫ് പോയിന്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓരോ വീടുകളിലും ദേശീയ പതാക ഉയർത്തുന്നത് പൌരന്മാരിൽ രാജ്യസ്നേഹവും ഐക്യവും കൂട്ടായ ഉത്തരവാദിത്വവും വളർത്തുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പുതുച്ചേരിയിലെ മുരുക തിയേറ്റർ സിഗ്നലിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹർ ഘർ തിരംഗ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി പ്രത്യേക ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിച്ച തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭവന നിർമ്മാണം സംബന്ധിച്ച് പരാതികൾ ഉയരുന്നത് പരിഹരിക്കുന്നതിനായി ലൈഫ് മിഷനിൽ നിന്ന് മാറ്റി പട്ടികജാതി വർഗ വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായതായി മന്ത്രി ടി സിദ്ദീഖ്. 45,904 കർഷകരെ മഴക്കെടുതി ബാധിച്ചതായും 9,332 ഹെക്ടർ കൃഷിഭൂമിക്ക് നാശം സംഭവിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി.
1: 127.61 കോടി രൂപയുടെ കൃഷിനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേന്ദ്ര കൃഷിമന്ത്രിക്ക് 2 ദിവസം മുമ്പ് കത്തെഴുതി. കേരളത്തിന് അടിയന്തര സഹായം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തെഴുതിയത്. 1,10 കോടി രൂപ കാർഷിക ഭൂമി പുനഃക്രമീകരിച്ചെടുക്കാനും 100 കോടിയുടെ സഹായം ലഭ്യമാക്കാനും നഷ്ടം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘത്തെ അടിയന്തരമായി അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്താണ് നൽകിയിരിക്കുന്നത്.
0: 2025 സംസ്ഥാന കാർഷിക പുരസ്കാരങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചു. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് ചെറുവയൽ രാമൻ അർഹനായി. മികച്ച ജൈവകർഷകനുള്ള പുരസ്കാരം കൊടുങ്ങല്ലൂർ സ്വദേശി വി വൈ ഷാജഹാനും കർഷകോത്തമ പുരസ്കാരം രാജനാരായണനും ലഭിച്ചു. പുരസ്കാരങ്ങൾ ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം കളമശ്ശേരിയിൽ വിതരണം ചെയ്യും. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് പ്രത്യേക യോഗം ചേരും. കൃഷിമന്ത്രി ടി സിദ്ദീഖിന്റെയും സഹകരണമന്ത്രി എം ലിജുവിന്റെയും നേതൃത്വത്തിലാണ് യോഗം. കർഷകരെ എങ്ങനെയൊക്കെ സഹായിക്കാമെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തും. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും ഏജൻസികളും യോഗത്തിൽ പങ്കെടുക്കും. അതിശക്തമായ മഴ ഇല്ലാതാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ കർഷകരുടെ ഓണക്കാല പ്രതീക്ഷകളെ. നാശം വിതച്ച മിന്നൽ പ്രളയത്തിലും തുടർന്നുള്ള 7 ദിനങ്ങളിലുമായി ജില്ലയിൽ 407.36 ഹെക്ടർ ഭൂമിയിലെ 12.7 കോടി രൂപയുടെ കൃഷിയാണ് വെള്ളത്തിലായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ജില്ലയിലെ 8 ബ്ലോക്കുകളിൽപ്പെട്ട 7,560 കർഷകരാണ് അപ്രതീക്ഷിത മഴ വിതച്ച കൃഷിനാശം കൃഷിവകുപ്പിനെ അറിയിച്ച് അപേക്ഷ നൽകിയിട്ടുള്ളത്. വാഴ കർഷകരെയാണ് മഴ കാര്യമായി ബാധിച്ചത്. ഓണക്കാലത്തെ പ്രതീക്ഷിച്ച കർഷകരിപ്പോൾ സർക്കാർ ധനസഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. 1932 കർഷകരുടെ 41.75 ഹെക്ടർ കൃഷിയാണ് നാശം സംഭവിച്ചത്.
0: രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരതെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. നശാമുക്ത യുവ വികസിത് ഭാരത് സങ്കല്പ അഭിയാൻ പരിപാടിയുടെ ഭാഗമായി തൃശൂരിൽ സംസ്ഥാനതല മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നെഹ്റു യുവകേന്ദ്രയുടെ വോളണ്ടിയർ ആയി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കിട്ടിയ അനുഭവങ്ങൾ തനിക്ക് പൊതുപ്രവർത്തനത്തിൽ ഗുണം ചെയ്തെന്നും ഒ ജെ ജനീഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. ഇന്ന് പുലർച്ചെ നടന്ന ഫൈനലിൽ ചൈനയുടെ ഹാൻ ഹിയാനെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. അഷ്മിതയുടെ ആദ്യ BWF കിരീടമാണിത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും ഇടവ മുതൽ കൊല്ലം ആലപ്പാട്ട് വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കി 14 ദിവസത്തേക്ക് റിമാൻഡിൽ. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുനെ ഇന്ന് പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കാസർകോട്ട് ക്വിസ് മത്സരത്തിൽ വിവാദ ചോദ്യവലി തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർക്ക് ESI ആനുകൂല്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവ മുഖേന നിയമിച്ചിരിക്കുന്ന താൽക്കാലിക ജീവനക്കാർക്കാണ് ആനുകൂല്യം ലഭ്യമാവുക. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന് മുന്നോടിയായി ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് തുടക്കമായി. പട്ടികവർഗ ഊരുകളിൽ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ട്രൈബൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് കനത്ത മഴയിലുണ്ടായ കൃഷിനാശത്തിൽ 110 കോടി രൂപയുടെ അടിയന്തര ധനസഹായം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി ടി സദീഖ്. രാജ്യത്തെ യുവാക്കളെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ പ്രസ്ഥാനമാണ് മേരാ യുവഭാരത് എന്ന് മന്ത്രി ഓജെ ജനീഷ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഷ്മിത ചാലിഹയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി കോഴിക്കോട്.

0: തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7,000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM.sooryaghar.gov.in.
5: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്രബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
7: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം.

പ്രതിജ്ഞ ചെയ്യുക, നേത്രദാനം മഹാദാനം, ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ക്രിക്കറ്റുകളില്ലേ?
1: ഉണ്ട്, വൈകുന്നേരം. ആ പന്ത് എവിടെ?
0: ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
1: എന്തിനാ?
0: വെറുതെ.
1: ഞാൻ പോട്ടെ.
0: അതെ, രമേശൻ സയൻസ് എക്സിബിഷന് പേര് കൊടുത്തിട്ടുണ്ടോ?
1: ഉണ്ട്.
0: എന്റെ മാമ എനിക്കൊരു ചാർട്ട് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശനോ?
1: ഞാനൊരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്.

നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും
5: ദേഷ്യപ്പെടുമായിരുന്നു.
4: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
6: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1,000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
7: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 3rd edition. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 3rd edition.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
8: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജ്.

0: സമീപം ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ. സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 1-889-54-112-04-923-225-000.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: മലയാള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
2: നേത്രത്തിന് ചിലവ് തികച്ചും ആണ് നേത്രദാനം. നേത്രദാനം ഇതാണ് ചെയ്യേണ്ടത്. മരണശേഷം നേത്ര ബാങ്കിലേക്ക് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാ ഇരുളിൽ കഴ വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ, ഞാൻ റാണം ജില്ലയിലെ കൊണ്ട് വളരെ പുണങ്ങിയുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക്
2: ഇൻഷുറൻസിനായി ഉടൻ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ 1-4

0: അസ്ലി ലാൻഡ്മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ വരൂ, ആനന്ദിക്കൂ, നേടൂ.
1: കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായ ശസ്ത്രക്രിയ.
0: മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. 3225000
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയും വിശാല

0: ശിവരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്ററിപ്പിക്കുന്ന അക്ഷരം അലിഫ് തേർഡ് എഡിഷൻ. ബെന്യാമിൻ ഇര, സുഭാഷ് ചന്ദ്രിക, സാഹിത്യ നായകൻ നിങ്ങളോടൊത്ത് സംശയങ്ങൾക്കൊപ്പം.
2: അങ്ങനെ ഈ ഒരു വാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഓഗസ്റ്റ് 9 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള ഈ ഒരു പുതിയ വാരത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഓഗസ്റ്റ് മാസം പകുതിയോടെ നമ്മുടെ നാടൊക്കെ സ്വാതന്ത്ര്യദിനത്തിലേക്ക് കടക്കുന്ന സമയം കൂടിയാണ് അല്ലേ. കടകളിൽ വസ്ത്രങ്ങൾക്കും ഇലക്ട്രോണിക്സിനും ഒക്കെ സ്വാതന്ത്ര്യദിന ഓഫറുകൾ വരുന്ന സമയം കൂടിയാണ്. ഇപ്പൊ വഴിയോരങ്ങളിലാണെങ്കിൽ ത്രിവർണ പതാകകൾ, ആകെ മൊത്തം ഒരു പോസിറ്റീവ് വൈബ് തോന്നുന്ന ഒരു ആഴ്ചയാണിതല്ലേ. എന്നാൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചിന്തിക്കേണ്ട മനോഹരമായ മറ്റു ചില ദിവസങ്ങൾ കൂടിയുണ്ട് കേട്ടോ. അതിലൊന്ന് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 9, അതായത് ഇന്ന് ലോക ആദിവാസി ദിനമാണ്. കൂടാതെ തന്നെ നാഗസാക്കി ദിനം കൂടിയാണ്. ഇനി നാളെ ഓഗസ്റ്റ് 10 ലോക സിംഹ ദിനം. ഒപ്പം തന്നെ ലോക ജൈവ ഇന്ധന ദിനം. ആ ഒരു ഫീൽ അങ്ങ് കിട്ടും അല്ലെ. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ലോകത്തെ സിംഹങ്ങളുടെ എണ്ണം പണ്ടത്തേക്കാൾ വളരെ കുറവാണിപ്പോൾ. ഇന്ത്യയിൽ ആകെയുള്ളത് ഗുജറാത്തിലെ ഗിർ നാഷണൽ പാർക്കിൽ മാത്രമാണ്, അതും ഏഷ്യറ്റിക് ലയൺസ്. അതുകൊണ്ട് തന്നെ ഈ വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ

ജൈവാവശിഷ്ടങ്ങൾ നിന്നും ഉണ്ടാക്കുന്ന ബയോഫ്യൂവൽ ഉപയോഗിച്ചാൽ അന്തരീക്ഷം വൃത്തിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ ബയോഫ്യൂവൽ വണ്ടികൾ സജീവമാകട്ടെ എന്ന് കൂടി നമുക്ക് ആശംസിക്കാം.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമ്മിണി വലിയ
1: വിശേഷയിലെ ഇമ്മിണി വലിയ വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ വീക്കെൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്തുന്ന സമയത്തെ ഏറെ ഇഷ്ടമുള്ള രണ്ട് ആഘോഷ ദിവസങ്ങളാണ്. ഒന്ന് അന്താരാഷ്ട്ര യുവജന ദിനം, ഇന്റർനാഷണൽ യൂത്ത് ഡേ. ഒപ്പം നമുക്ക് ഇന്റർനാഷണൽ യൂത്ത് ഡേയെ കുറിച്ച് പറയാനല്ലേ. ഒരു നാടിന്റെയും ഒരു ലോകത്തിന്റെ തന്നെ യഥാർത്ഥ എഞ്ചിൻ എന്ന് പറയുന്നത് അവിടുത്തെ യുവാക്കളാണ്. പുതിയ ചിന്തകൾ, സാങ്കേതിക വിദ്യയിലെ പരീക്ഷണങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ, വിപ്ലവകരമായ മാറ്റങ്ങൾ, ഇതൊക്കെ കൊണ്ടുവരുന്നത് യുവതലമുറയാണല്ലേ. പലപ്പോഴും ഇന്നത്തെ പിള്ളേർക്കൊരു സീരിയസ്നെസ് ഇല്ല എന്ന് പഴയ തലമുറ എപ്പോഴും പറയാറുണ്ട് അല്ലേ. എന്നാൽ പ്രളയം വന്നപ്പോഴും മറ്റ് ദുരന്തങ്ങൾ വന്നപ്പോഴും മുൻപന്തിയിൽ നിന്ന് ഈ ഒരു നാടിനെ രക്ഷിച്ചതും ഈ ഒരു യൂത്ത് തന്നെയാണല്ലേ. കൂടാതെ ഈ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും ലോകത്ത് പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കാനും യുവാക്കൾക്ക് വലിയൊരു കഴിവുണ്ട്. ഇനി നമ്മൾ മലയാളികളുടെ കണ്ണു നിറയ്ക്കുന്ന, മനസ്സ് നിറയ്ക്കുന്ന ലോക ആന ദിനം. കറുത്ത് തടിച്ച് തുമ്പിക്കൈയും വീശി ചെവിയാട്ടി വരുന്ന ആനയെ കണ്ടാൽ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ മുകളിൽ ഗജവീരന്മാർ നിൽക്കുന്ന ആ തലയെടുപ്പ്, അത് മലയാള ഒരു വികാരമാണല്ലേ. എന്നാൽ കാടുകൾ എന്താണ്? കാടുകൾ കയ്യേറുന്ന സമയം വൈദ്യുത വേലികളിലും സ്ഫോടക വസ്തുക്കൾ ഭക്ഷണങ്ങൾ കഴിച്ചും അല്ലെങ്കിൽ എത്രയോ ആനകൾ കൊല്ലപ്പെടാറില്ലേ. ഈ കാട് ആനകളുടേതാണ്. അത് നമ്മൾ കയ്യേറുമ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ മൃഗങ്ങളുടെ ദയ കാണിക്കാനാണ് ഈ ആന ദിനം നമ്മളെ ഓർമ്മിക്കുന്നത്. ഇനി ഇമ്മിണി ബലയിൽ കിൽഗാം ഓഫ് ട്രീ ഷോട്ട്.

0: വീക്കെൻഡ് ഡയറി. ഈ ആഴ്ചയിലെ ഇമിനി വലിയ വിശേഷങ്ങൾ.
1: ഹലോ, വീക്കെൻഡ് ഡയറി ഇവിടെ തുടരുകയാണ് കേട്ടോ. കൂടെയുണ്ട് ജിമിയാർജി ആയില്യ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓഗസ്റ്റ് 13-ന്റെയും 14-ന്റെയും പ്രത്യേകതയാണ്. 13-14 നോക്കുന്ന സമയത്ത് ജീവിതത്തിന് വിളിച്ചു നൽകുന്നതും അതുപോലെ തന്നെ ചരിത്രത്തിലെ ചില വേദനകളെ ഓർമ്മിപ്പിക്കുന്നതുമായിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത്. ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനം, 14 വിഭജനങ്ങളുടെ ഓർമ്മ ദിനം. ആദ്യം ഓർഗൻ ഡൊണേഷൻ ഡേക്ക് വേണ്ട ശരീരഭാഗങ്ങൾ മറ്റൊരാൾക്ക് ഇങ്ങനെ കാഴ്ച, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹൃദയം വീണ്ടും ഇടിക്കുന്ന അതിനേക്കാൾ വലിയ പുണ്യം വേറെ എന്താ ഉള്ളതല്ലേ. ഒരാളുടെ അവയവദാനം കൊണ്ട് ഏകദേശം 8 പേരുടെ ജീവൻ വരെ രക്ഷിക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. അതിന്റെ തൊട്ട് തലയിലുള്ള ദിവസമായ ഓഗസ്റ്റ് 14 ഭാരതം 1947 സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടെ വലിയൊരു മുറിവും ഉണ്ടായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിധം സ്വന്തമായി ഉണ്ടാക്കിയ വീടും കൃഷിയും കളിച്ചുവളർന്ന മണ്ണും മുഖ്യ മനുഷ്യർക്ക് അഭയാർത്ഥി ആ യാത്രയിൽ ജയിപ്പെട്ടത് ലക്ഷക്കണക്കിന് ആ ചരിത്രപരമായ ദുരന്തത്തെയും അതിനാണ് ഇന്ത്യ ഓഗസ്റ്റ് 14 ഭീതികളുടെ ഓരങ്ങളും വിഭജനങ്ങളും നമുക്ക് തരൂ അല്ലേ. ഏറ്റവും വലുതാണ് ഈ ഒരു ദിനം.

ഭാരതത്തിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോ ഐ എസ് ആർ ഒയുടെ കുതിപ്പുകൾ, സാമ്പത്തിക വളർച്ച, കായിക രംഗത്തെ മെഡലുകൾ, നമ്മൾ ഒരുപാട് ഒരുപാട് ദൂരം ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ഫ്രീഡം എന്ന് പറയുന്നത് വോട്ടവകാശം മാത്രം ലഭിക്കലല്ല, അഴിമ പെൺകുട്ടികൾക്ക് ഭയമില്ലാതെ നടക്കാൻ കഴിയില്ല, ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാവുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് സ്കൂളുകളിൽ മിഠായി ഓഫീസ് ഗാനം പാടുമ്പോഴും ഇതിനെ സംരക്ഷിക്കേണ്ടതയുടെ സമയം കൂടിയുടെ പൂർണ്ണമാവുകയാണ്. ഈ ഒരാഴ്ചയിൽ ഇമ്മണി പല വിശേഷങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ വീക്കെൻഡ് ഡയറിയിലൂടെ കേട്ട് കഴിഞ്ഞത്. വീണ്ടും ഞാൻ വരും വീക്കെൻഡ് ഡയറിയുമായിട്ട് ഒത്തിരി ഇമ്മണി പല വിശേഷങ്ങളുമായി. ഐ ലിയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ പുഴങ്കിയുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി.

0: ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: Listen without break with Ahalya FM 90.4.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: നഷ്ടപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
1: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
2: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: ഒരു കമ്പോസറാണ്, ഒരു പാട്ടുകാരനാണ്. നാടകങ്ങൾ, ലളിതഗാനങ്ങൾ, ആൽബം സോങ്സ്, അങ്ങനെ മലയാളികളുടെ മനസ്സിൽ തന്റേതായ ഒരു ഇടം പിടിച്ച ഒരു സംഗീത സംവിധായകൻ, ബിജി ബാൽ എന്ന മ്യൂസിഷ്യനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ സംസാരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം നിങ്ങളോടൊപ്പം ആർജി ഹീര. ആദ്യത്തെ ഗാനം ബിജി ബാലിന്റെ തന്നെ ഒരുപാട് നല്ല പാട്ടുകളുടെ കൂട്ടത്തിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയ ഒരു പാട്ട് തന്നെയാണ് എന്റെ ജനലരികിൽ നിന്ന്. സൂസു സുധീ വാത്മീകം എന്ന സിനിമയ്ക്ക് വേണ്ടി പി ജയചന്ദ്രൻ പാടി സന്തോഷ് വർമ്മ വരികൾ എഴുതിയ ഈ പാട്ടിലൂടെയാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

സാധാരണ ഒരു ത്രില്ലർ മൂവിയുടെ സ്വഭാവം അനുസരിച്ച് കുറച്ച് ലൗഡായിട്ടുള്ള ഒരു മ്യൂസിക്കാണ് നമ്മൾ പൊതുവെ കേട്ടുവരാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അപ്രോച്ച് ചെയ്ത ഒരു സിനിമയായിരുന്നു തങ്കം എന്ന സിനിമ. ഒരു ത്രില്ലർ മൂവി ആണെങ്കിൽ കൂടി കുറച്ചും കൂടി ഇമോഷണൽ സൈഡും ക്യൂരിയോസിറ്റി സൈഡും ഒക്കെ നിൽക്കുന്ന ഒരു മാസ് മൂവി അല്ലാത്ത ഒരു ത്രില്ലർ സിനിമ, ഒരു സാധാരണക്കാരന്റെ ജീവിതം. അങ്ങനെ ഒരു വ്യത്യസ്തമായ അപ്രോച്ചിലൂടെ ബിജിബാലിന്റെ കോമ്പോസിഷനിൽ വന്നൊരു നല്ല പാട്ടായിരുന്നു ദേവി നീയെ. നജീം അർഷാദ് പാടി അൻവർ അലി വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തതായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരുപാട് നല്ല മ്യൂസിഷ്യൻസ് ഉണ്ടാക്കി വെച്ച പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഞാൻ ഒരുപാട് സമയമെടുത്ത് പരിപൂർണ സംതൃപ്തിയോടെ ചെയ്തു എന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ അത്രയും ഉറപ്പോടുകൂടി പറയണമെങ്കിൽ അതൊരു കോൺഫിഡൻസ് തന്നെയാണല്ലേ. യെസ്, നീല വെളിച്ചം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിജിബാൽ റീക്രിയേറ്റ് ചെയ്ത ആ പാട്ട്, അനുരാഗ മധുചഷകം, രെക്സ് വിജയനും ബിജിബാലും ചേർന്ന് അറേഞ്ച് ചെയ്ത ഈ പാട്ട് നമുക്കറിയാം, ബാബുരാജ് മാഷ് കമ്പോസ് ചെയ്ത്, കെ എസ് ചിത്രപാടി, പി ഭാസ്കരൻ വരികൾ എഴുതിയ ഈ പാട്ടാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

0: പഴയ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ വരുന്ന ഒരു സാധനമാണ് താരതമ്യം ചെയ്യുക, അല്ലെ? ഒരു കമ്പാരിസൺ എങ്ങനെയൊക്കെ നമ്മൾ നന്നായി ചെയ്താലും മോശമായി ചെയ്താലും വരും. പക്ഷെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആശങ്കയുണ്ടെങ്കിലും നീതി പുലർത്തണം എന്ന് നിർബന്ധമുള്ള ഒരു മ്യൂസിഷ്യനാണ് ബിജി പാൽ. അങ്ങനെ റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും ആസ്വദിച്ച ഒരു പാട്ട് തന്നെയാണ് ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ അല്ലിയാമ്പൽ.
1: അല്ലിയാമ്പൽ കടവീലന്നരക്കൂവെല്ലം.
0: ആഹാ, ഈ പാട്ട് എത്ര കേട്ടാലും മതിയാവില്ല അല്ലെ? വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഒന്നും കൂടെ അത് ആഡ് ചെയ്യപ്പെട്ടു എന്ന് വേണം പറയാൻ. പി ഭാസ്കരൻ വരികൾ എഴുതി ലൗഡ് സ്പീക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി റീക്രിയേറ്റ് ചെയ്ത ഈ ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ദിസ് ഇസ് ആർ ജെ ഹീറോ.

പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ. ഒരു പെണ്ണിന്റെ വേദന ആദ്യമായി റിപ്പോർട്ട് ചെയ്തൊരു കേസ്, ആ പഴയ കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. ഇത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അദ്ദേഹം അത് ഭംഗിയായി ടാക്കിൾ ചെയ്തു എന്ന് വേണം പറയാൻ. വുഡൻ ഡ്രംസ് എന്ന് പറയും, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അത്തരം ഡ്രംസുകളൊക്കെ ഉപയോഗിച്ച് ആ കാലഘട്ടത്തിന്റെ ശബ്ദത്തെ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇതിലെ പല പാട്ടുകളും കമ്പോസ് ചെയ്തിട്ടുള്ളത്. പി പി രാജീവൻ വരികൾ എഴുതി, വിജിബാൽ ഈണമിട്ട പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിൽ നിന്ന് ആ സിനിമയുടെ സത്ത് മുഴുവൻ ഉള്ളിലേറ്റിയ ഒരു പാട്ട്, പാലേരും നാടായ പാലേരിയില്. ആ പാട്ടാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺ.

എല്ലാ സംഗീത സംവിധായകർക്കും ഒരു ബ്രീഫ് കിട്ടൂലേ, ഈ സിനിമയ്ക്ക് ഇങ്ങനെയാണ് കഥ, ഇതാണ് സന്ദർഭം എന്നൊരു ഔട്ട്ലൈൻ മിക്ക ആൾക്കാർക്കും കിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ ബ്രീഫിനേക്കാൾ മികച്ചൊരു ചിത്രം സ്ക്രീനിൽ കാണുമ്പോഴുണ്ടായിരുന്ന സന്തോഷമായിരുന്നു ബിജി ബാൽ എന്ന സംഗീത സംവിധായകന് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമ കണ്ടപ്പോഴുണ്ടായത്. യെസ്, ഈ സിനിമയിലെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന ഗാനം ഒത്തിരി പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടാണെന്ന് എനിക്ക് ഉറപ്പാണ്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി ജയചന്ദ്രനും നേഹ നായരും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര.

എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ. ഈ വരികളും ഈ പാട്ടും രാമന്റെ ഏദൻ തോട്ടവും ആ ഒരു ലൊക്കേഷനും ഒരു രക്ഷയില്ലാത്തൊരു സിനിമ. ഈ സിനിമയില് ശ്രേയാ ഘോഷാൽ തന്നെ പാടണം എന്നുള്ളത് ബി ജി ബാലൻ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു കവിതയിൽ നിന്ന് ഒരു പാട്ടുണ്ടായ ഒരു സുഖം ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. സന്തോഷ് വർമ്മ ലിറിക്സ് എഴുതിയ ഈ സിനിമയിലെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളോടൊപ്പം. അഹലിയ FM ൽ RJ ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

സ്വന്തം മക്കള് പാടുക എന്ന് പറയുന്നത് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. എസ് ബിജിബാലിന്റെ മകളാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ബിജിബാലിന്റെ മകൻ ദേവദത്ത് ബിജിബാലും പാട്ട് പാടിയിട്ടുണ്ട്. ഇന്ന് ആ പാട്ടോടുകൂടിയാണ് നമ്മുടെ ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ ജാതിക്ക തോട്ടം എന്ന പറഞ്ഞ പാട്ട് ജസ്റ്റിൻ വർഗീസ് കമ്പോസ് ചെയ്തിട്ടുള്ള ഈ പാട്ടില് സൗമ്യ രാമകൃഷ്ണന്റെ കൂടെ പാടിയിട്ടുള്ളത് ബിജിബാലിന്റെ മകൻ ദേവദത്ത് ബിജിബാലാണ്. സുഹേൽ കോയൽ ലിറിക്സ് എഴുതിയിട്ടുള്ള ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. സോ ഇതോടുകൂടി ഞാനും ഒരു ടാറ്റ ബൈ ബൈ പറയാണ്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
7: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും. രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
9: ഇത് പാലക്കാടിന്റെ നെഞ്ചൻ കൂടുതാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in. ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കരണ്ട് ബിൽ 0 amount കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ, എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
6: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
7: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്.

ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. അഹല്യഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.